ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 25 സെക്കൻഡ്. ആകാശവാണിയുടെ മഞ്ചേരി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201, ഏടവം 20, 2026 ജൂൺ 3 ബുധനാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ ഇന്നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആറ് 10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കൃഷിയെ കൂടുതൽ ലാഭകരമാക്കാൻ ചെയ്യേണ്ടത്. സംരംഭകയും കർഷകയുമായ സുഷമ പിടി സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തലമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തലമണ്ണ ആരോഗ്യചാലകം, തിമിരവും ചികിത്സയും. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. എഴുതിയതിനെ ന്യൂവിഷൻ കണ്ണാശുപത്രി.

0: പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, ആർത്തവ വിരാമ പ്രശ്നങ്ങളും ആയുർവേദവും. കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ഒളപ്പമണ്ണയുടെ ജൈനമേട്ടിലെ മുല്ല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം SR മായ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MV സക്രിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് പെരിന്തൽമണ്ണ സൈബർ ചാലകം. 8:15 രസമംഗളം. 8:20 വത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ റോഡ് കോട്ടകൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷെഫീഖ് ടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:55 തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. പന്ത്രണ്ട് 10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 11:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർന്ന് നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Subhadra Ramachandran. Acting President of Venezuela, Delcy Rodriguez, will be on a 4-day visit to India beginning today. She will be accompanied by a high-level delegation, including Ministers of Foreign Affairs, Economy and Finance, and Science and Technology. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said Ms. Rodriguez will hold bilateral discussions with Prime Minister Narendra Modi during her visit. The discussions will be focused on exploring avenues of cooperation in the areas of trade, investment, energy, renewable energy, healthcare, and pharmaceutical. External Affairs Ministry said that the Indian PSUs have made significant investment in Venezuela in the energy sector, and they are keen to explore opportunities for further enhancing their presence. It said that the visit is expected to further strengthen bilateral ties and deepen engagement between the two countries across diverse sectors. Senior Congress leader D.K. Shivakumar will be sworn in as the Chief Minister of Karnataka today. Governor Thavar Chand Gehlot will administer him the oath of office and secrecy at Lok Bhavan in Bengaluru at 4 p.m. Mr. Shivakumar's appointment comes days after Mr. Siddaramaiah stepped down as Chief Minister, paving the way for his deputy.

0: to take over the top post. The development marks the culmination of a prolonged power tussle within the Karnataka Congress, with Mr. Shivakumar long seen as a contender for the top post since the party's victory in the 2023 assembly polls. Meanwhile, Congress has appointed senior Karnataka leader Siddaramaiah to its highest decision-making body, the Congress Working Committee CWC. The appointment is being seen as a significant organizational decision by the party leadership as it seeks to ensure stability and coordination within its Karnataka unit during a key political transition. West Bengal government will launch a major social welfare initiative, Annapurna Yojana, today. Chief Minister Subhendu Adhikari will formally inaugurate the scheme. The launch will be a massive synchronized event spanning the entire state. While the Chief Minister leads the central inauguration, beneficiaries of the Annapurna Yojana will participate virtually across all blocks, municipalities and municipal corporations. To ensure local participation, MLAs have been invited to attend the localized events, and the Chief Minister's main program will be broadcast via video conferencing directly to all block and municipal headquarters. Bangladesh's Foreign Minister Khalilur Rahman has been elected President of the 81st session of the UN General Assembly, UNGA. Dr. Rahman emerged victorious in a closely contested election held in UN General Assembly, garnering 99 votes against Cyprus' Special Envoy for Multilateralism, Andrias Kokkoris, who got 91 votes. His one-year tenure as head of the Chief Deliberative Policymaking and Representative Organ of the United Nations will commence in September. In accordance with the established regional rotation, the president of the 81st session was to be elected from the Asia-Pacific group. UNGA President-elect Dr. Rahman said that he will uphold the world body's work on human rights and engage all member states during his tenure. External Affairs Minister S. Jaishankar has congratulated Dr. Rahman on his election as UNGA President. In a social media post, Dr. Jaishankar said that he is looking forward to working closely with Dr. Rahman to advance the shared priorities of India and Bangladesh and strengthen multilateral cooperation. Indian nationals will no longer require an airport transit visa when travelling to a third country through German airports beginning today. German Embassy in India announced that the exemption will simplify travel for Indian citizens transiting through Germany on their way to other international destinations. The embassy described the decision as a reflection of the growing partnership between the two countries. It said the move underlines the German government's commitment to deepening ties between the two countries, facilitating the movement of people. In women's cricket, England sailed to a 6-wicket win over India in the third and final T20 international to clinch the series 2-1 at the County Ground, Taunton in England last night. India felt confident after taking 3 early wickets, but a commanding partnership helped them with ease. And that is the end of this news bulletin.
1: Akashvani 102.7 Manjeri FM Malayalathinte Hridaya Thalam. സമയം 6 മണി കഴിഞ്ഞ് 10:14 കേൾക്കാം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
3: ആരോഗ്യമാണ് സമ്പത്ത് എന്നത് ആരും സമ്മതിക്കുന്ന ഒരു ആപ്തവാക്യമാണ്. സാമുവൽ ജോൺസൺ പറയുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ സമ്പത്ത് നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് മഹാത്മാഗാന്ധി. ജീവിതം ആസ്വദിക്കാൻ ആരോഗ്യം നിലനിർത്തുക എന്ന് ഡോക്ടർ സീസ്. ആരോഗ്യമാണ് ജീവിതത്തിന്റെ അടിത്തറ എന്ന് ഹിപ്പോക്രാറ്റസ്. ആരോഗ്യമില്ലാത്തവന് സ്വാതന്ത്ര്യമെവിടെ? ജീവിതത്തിന്റെ സകല മേഖലകൾക്കും സ്വാതന്ത്ര്യമില്ലെങ്കിൽ യാതൊരു സ്വാദുമില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതുപോലെ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെടും. എന്നാൽ ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഉള്ളിൽ തെളിയുന്ന ചിത്രം മാംസളമായ ശരീരവും മസിലുകളും ശരീരഘടനയുമാണ്. ശാരീരിക ആരോഗ്യത്തിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നാം വേണ്ടത്ര വേവലാതിപ്പെടുന്നില്ല. ആരോഗ്യ സംരക്ഷണത്തിന് സന്തുലിതമായ ഭക്ഷണം, നിരന്തര വ്യായാമം, പര്യാപ്തമായ ഉറക്കം എന്നൊക്കെ

0: പറയുമ്പോഴും ജീവിതത്തിന്റെ ത്രാസിൽ കനം തൂങ്ങി താഴുന്നത് ശരീരം തന്നെ. മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ ഉറക്കം പോലും ഉറക്കേ നിലവിളിക്കും. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ച ഉപാധി മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ ആണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ചിന്തകൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. വൈദ്യുതി പോലെയാണ് അതിന്റെ പ്രവർത്തനം. പക്ഷേ അതിനെ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നത് പോലെ തന്നെ അപകടവും മരണവും വിളിച്ചു വരുത്തും. സാധാരണ നിലയിൽ ഒരു ദിവസം 64,000 ചിന്തകൾ മനുഷ്യ മനസ്സിൽ കടന്നുവരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. പ്രളയം പോലെ തന്നെ ദുരന്തമാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനെ തടുക്കാൻ ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അലസമായ മനസ്സ് പിശാചിന്റെ പണിശാലയാണെന്ന് പറയാറുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴാണ് ചിന്തകൾ കൂട്ടമായി ആക്രമിക്കുന്നത്. സദാ പ്രവർത്തനനിരതമാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാണെങ്കിൽ സന്തോഷത്തിന്റെ ചിറകിൽ മാനസികാരോഗ്യത്തിന്റെ ആകാശത്തിലേക്ക് നമ്മെ പറത്തിക്കൊണ്ടുപോകും. ചിന്തകളുടെ എണ്ണം കുറയ്ക്കുകയും ഗുണനിലവാരം കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഏകാഗ്രതയിലേക്ക് മനസ്സിനെ കൂർപ്പിച്ചെടുക്കാൻ യോഗയും ധ്യാനവും അതുപോലുള്ള മാർഗങ്ങളും സഹായകമാവും. മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് മറ്റുള്ളവരുമായുള്ള ഇടപെടൽ. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിട്ട് അപകടങ്ങളും മാനസിക സമ്മർദ്ദവും ക്ഷണിച്ചു വരുത്തുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഇതുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവം APJ അബ്ദുൽ കലാം എഴുതിയത് നോക്കുക. ഒരു കുട്ടി താൻ പഠിക്കുന്ന കലാലയത്തിലെ പ്രിൻസിപ്പാളിന്റെ അരികിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. മാഡം, എനിക്കിവിടെ ഒരു കാരണവശാലും പഠിക്കാനാവില്ല. പ്രിൻസിപ്പാൾ കാരണമന്വേഷിച്ചു. കുട്ടി പറഞ്ഞു, ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറെപ്പറ്റി മോശമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടത്തെ പല ആളുകളും മോശമാണ്. പ്രിൻസിപ്പാൾ പ്രതിവചിച്ചത് ഇങ്ങനെയായിരുന്നു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. അതിനു മുമ്പ് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായി സ്കൂളിനു ചുറ്റും 3 തവണ നടക്കണം. താഴെ ഒരു തുള്ളി വെള്ളം വീഴാൻ പാടില്ല. കുട്ടി പറഞ്ഞു, അത് വളരെ എളുപ്പമല്ലേ മാഡം, ഞാൻ റെഡി. പറഞ്ഞത് പ്രകാരം ഒരു തുള്ളി വെള്ളവും താഴെ വീഴാതെ 3 വട്ടം സ്കൂൾ പ്രദക്ഷിണം ചെയ്ത കുട്ടി പ്രിൻസിപ്പാളിന്റെ മുന്നിലെത്തി. പ്രിൻസിപ്പാൾ ചോദിച്ചു, നീ സ്കൂളിനു ചുറ്റും നടക്കുമ്പോൾ ഏതെങ്കിലും ടീച്ചർ മറ്റൊരു ടീച്ചറെ പറ്റി മോശമായി സംസാരിക്കുന്നത് നീ കണ്ടോ? കുട്ടി പറഞ്ഞു, ഇല്ല മാഡം. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇങ്ങനെ, അത് എന്തുകൊണ്ടായിരുന്നെന്ന് അറിയാമോ? നിന്റെ ശ്രദ്ധ മുഴുവൻ ഗ്ലാസിലായിരുന്നു. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴെ വീഴാതിരിക്കുന്നതിൽ ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാവണം. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താനാവണം.
1: എടപ്പാൾ സി സുബ്രഹ്മണ്യൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9446472231. നമ്പർ ആവർത്തിക്കാം, 9446472231. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 165/27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 103/08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 226/10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566/07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563/22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. ട്രെയിൻ സമയം.

ഇനി ഇന്നത്തെ വിശേഷം. ഇന്ന് June 3 ലോക സൈക്കിൾ ദിനം. ലളിതവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിൻ്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ശാരീരിക ക്ഷമത ഉറപ്പാക്കാനും മലിനീകരണം കുറയ്ക്കാനും സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 ഐക്യരാഷ്ട്രസഭ ഈ ദിനം പ്രഖ്യാപിച്ചത്. 1817 ജർമ്മനിയിലെ ബാരൻ കോൾ വോൺ ഡ്രൈസ് ആണ് സൈക്കിളിൻ്റെ ആദ്യ രൂപം വികസിപ്പിച്ചത്.

0: ചരിത്രപഥം. ചരിത്രത്തിൽ ഇന്നായിരുന്നു 1901 മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജനനം. ഭാരതത്തിന്റെ പരമോന്നത സാഹിത്യ സമ്മാനമായ ജ്ഞാനപീഠം 1965 അത് ഏർപ്പെടുത്തിയ വർഷം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് സമ്മാനം ലഭിച്ചത്. 1968 പത്മഭൂഷൺ ലഭിച്ചു. 1961 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത് മഹാകവി ജിയുടെ കവിതാ സമാഹാരമായ വിശ്വദർശനത്തിനായിരുന്നു. 1968 മുതൽ 1972 വരെ രാജ്യസഭാംഗമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. ചരിത്രപഥം. സമയം 6 മണി കഴിഞ്ഞ് 30:49.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: കാർഷിക സംരംഭകത്വത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സംരംഭകയും കർഷകയുമായ സുഷമ പിടി.
1: കൃഷിയെ നിലനിർത്തിക്കൊണ്ടുവരാൻ ലാഭകരമാക്കേണ്ടത് നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ മനസ്സിലായതിൽ നിന്ന് ഞാൻ ഇതിനെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഞാൻ വാല്യൂ അഡീഷനിലേക്ക് കടന്നത്. വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് തേങ്ങ വറുത്തം മസാല ചെയ്യാമെന്നുള്ള, കാരണം ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ജോലിക്കാർ എല്ലാവരും വീട്ടിലെ രാവിലെ നേരത്തെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾ, അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ പഴയ കാലത്തെ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് നല്ല ഭക്ഷണം തയ്യാറാക്കാനോ അതിൻ്റെ ക്വാളിറ്റിയിലോ രുചികരമായ രീതിയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കി ഞാൻ തേങ്ങ വറുത്ത മസാല തുടങ്ങിയാലോ. എന്നാൽ തേങ്ങയുടെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു വില നമുക്ക് തേങ്ങയെന്ന് കണ്ടെത്താൻ പറ്റിയപ്പോൾ അങ്ങനെയാണ് ഞാൻ തേങ്ങ വറുത്ത മസാല ഉണ്ടാക്കാൻ തുടങ്ങിയത്. തേങ്ങ വറുത്ത മസാല ഉണ്ടാക്കാൻ തുടങ്ങി. അത് കുറച്ച് രീതിയിൽ വരുമ്പോഴാണ് കൊറോണയുടെ പ്രശ്നങ്ങളും പിന്നെ ഫ്ലഡ് പ്രശ്നങ്ങളും ഒക്കെ വന്നത്. ആ സമയത്തും ഞാൻ അതിനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തി ഒരു സ്ഥാപനത്തിനെ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് കഴിഞ്ഞു. ആ സ്ഥാപനം ഇന്ന് ഇപ്പം 35 പ്രൊഡക്ട്സ് ഉൽപ്പാദനം നടത്തുന്നുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ആശയം കൂടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാപനം തുടങ്ങിയതും. ഞാൻ കൃഷി ചെയ്യുന്ന ഓരോ ചെടികളിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് വാല്യൂ അഡീഷനിലേക്ക് മാറുന്ന കൊണ്ട് എനിക്കിപ്പോൾ പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ മഞ്ഞൾ ചെയ്യണമെങ്കിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയായിട്ട് പോകണം, കുരുമുളക് കുരുമുളക് പൊടിയായിട്ട്, മുളക് മുളക് പൊടിയായിട്ട്, കറിവേപ്പില മറ്റേ അച്ചാറിലേക്കും തേങ്ങ വറുത്ത മസാലയിലേക്ക്, ഹെയർ ഓയിൽ, അങ്ങനെ ഇലത്താളി എല്ലയിലേക്കും ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റെ ആയി വരുന്നുണ്ട്. ഓരോ സാധനങ്ങൾ എന്താണ് നമുക്ക് കിട്ടുന്നത് അതിനെ എല്ലാറ്റിനും വാല്യൂ അഡീഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ ഉപയോഗിച്ച് തൈരാക്കി തൈര് മുളക്ക് കൊണ്ടാട്ടം നെയ്യെടുത്ത് നെയ്യായിട്ടും കൊടുത്തു വരികയാണ്. എന്താണോ കൃഷിക്കാർ ചെയ്യേണ്ടത് വെച്ചാൽ എന്താ അവനവൻ്റെ അടുത്തുള്ള ഉൽപ്പന്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും കാര്യങ്ങൾ നടക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് കൃഷിക്കാരന് ഒരു വരുമാനം കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വരുന്നതായി ഉണ്ടാവും. അത് ഞങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വാല്യൂ അഡീഷൻ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ പരമാവധി എത്രത്തോളം നമ്മളുടേതായ പങ്ക് വഹിക്കാൻ പറ്റും അത്രയും പങ്ക് നമ്മളുടെ മാത്രം, പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥലത്തു നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്വന്തം രീതിയിലാണ് ഓട്ടുരുളിയിൽ വറുത്തെടുക്കുന്ന രീതി വന്നപ്പോൾ, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഭാരപ്പെട്ട ഒരു ജോലിയാണ്. കാരണം അത്രയും സമയം ഇളക്കി വറുത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റർ വാങ്ങുകയാണ് ഉണ്ടായത്. ആ റോസ്റ്റർ വാങ്ങി റോസ്റ്ററിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ആ ജോലിയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം, ജോലിയുടെ ഭാരങ്ങളും സമയം, അതേപോലെ സ്റ്റാഫിന്റെ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ ഈ യന്ത്രം വന്നതോടുകൂടിയിട്ട് എനിക്ക് സാധിച്ചു.
0: കാർഷിക സംരംഭകത്വത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് സംരംഭകയും കർഷകയുമായ സുഷമ പിടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: ഇനി ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
8: ദൃഷ്ടി
7: പ്രയോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
9: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.

0: കുട്ടി.
1: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ. ദൃഷ്ടി.
2: CBSE പരീക്ഷാ വിവാദം. ചെയർമാനും സെക്രട്ടറിക്കും സ്ഥലം മാറ്റം. കരാർ വീഴ്ചകൾ അന്വേഷിക്കാൻ ഏകാംഗ സമിതി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്ലസ് വൺ ഏകജാലകം അപേക്ഷകൾ ഇന്നുകൂടി സമർപ്പിക്കാം. കമന്റടിച്ചത് ചോദ്യം ചെയ്ത പെൺകുട്ടികൾക്ക് ക്രൂരമർദ്ദനം. കൊച്ചിയിൽ 3 പേർ അറസ്റ്റിൽ. ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ജൂൺ 8 ചേരും. സുപ്രീംകോടതിയിൽ 5 ജഡ്ജിമാർ സ്ഥാനമേറ്റു. ഇതോടെ ജഡ്ജിമാരുടെ എണ്ണം 37. വനിതാ ജഡ്ജിമാർ 2. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന് വനിതാ മേധാവി. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ച വഴിമുട്ടി. ട്രംപ് പറഞ്ഞിട്ടും ലെബനാനിൽ ആക്രമണം നിർത്താതെ ഇസ്രായേൽ. US 30 ഇന്ത്യൻ കുടിയേറ്റക്കാർ അറസ്റ്റിൽ. ലോകകപ്പിൽ കളിക്കാൻ ആദ്യമായി ഒരു മലയാളി. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തഹസിൽ മുഹമ്മദ് ജംഷീദ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. വനിതാ സിംഗിൾസിൽ ഒസാക്കയെ വീഴ്ത്തി സബലേങ്ക ക്വാർട്ടറിൽ. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2nd റൗണ്ടിൽ.
0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നും അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
2: സ്വർണം പവന് 114,560 രൂപ. തങ്കം 10 ഗ്രാമിന് 149,600 രൂപ. വെള്ളി കിലോഗ്രാമിന് 275,000 രൂപ. വെളിച്ചെണ്ണ കിണ്ടലിന് കോഴിക്കോട് 24,200 രൂപ, വടകര 23,670, മാനന്തവാടി 26,800. കോപ്ര കിണ്ടലിന് കോഴിക്കോട് എടുത്തുപടി 13,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് കിണ്ടലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം ആയിരം എണ്ണത്തിന് പാലക്കാട് 21,000 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,510 രൂപ. നാളികേരം കിണ്ടലിന് മഞ്ചേരി 4,300 രൂപ, മാനന്തവാടി 5,600 രൂപ. കയർ കിണ്ടലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിണ്ടലിന് കോഴിക്കോട് 25,400 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ. അടയ്ക്ക കിണ്ടലിന് കോഴിക്കോട് 9,000 രൂപ. കൊട്ടപ്പാക്ക കിണ്ടലിന് കോഴിക്കോട് പഴയത് 35,500 രൂപ, പുതിയത് 35,500 രൂപ. മാനന്തവാടി പഴയത് 34,000 രൂപ. കുരുമുളക് കിണ്ടലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ. കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക കിണലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിണലിന് കോഴിക്കോട് പുതിയത് 9,000 രൂപ, പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,000 രൂപ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: ഗാന്ധിയപം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ആശാലത എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യമന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും.

രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട, തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി TE സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം.

0: മായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6:55.

0: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് എം ശുഭദിനത്തിൽ ആദ്യം കേൾക്കാം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പ്ലസ് വൺ ഏകജാലകം അപേക്ഷകൾ ഇന്ന് കൂടി സമർപ്പിക്കാം. 8 ട്രയൽ അലോട്ട്മെന്റും 15 ആദ്യ അലോട്ട്മെന്റും നടക്കും. July 2 പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ 5 ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. പ്ലസ് ടു VHSC മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം.

0: 12 ആണ്. അപേക്ഷാ ഫീസ് എസ് സി എസ് ടി 220 രൂപ, മറ്റുള്ളവർ 520 രൂപ. അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കണം. പ്രവേശന വിജ്ഞാപനം, പ്രോസ്പെക്റ്റസ് എന്നിവ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0494-240-7152 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0494-240-7152. ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ പ്ലസ് വൺ സ്പോർട്സ് കോട്ട പ്രവേശന രജിസ്ട്രേഷൻ ഈ മാസം 9 ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് അലോട്ട്മെന്റ് സംവിധാനം. 1 ഘട്ടത്തിൽ സ്പോർട്സിൽ മികവ് തെളിയിച്ചവർ ഈ മാസം 9 മുതൽ ഓൺലൈനായി സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യണം. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് കോട്ടയ്ക്ക് പരിഗണിക്കുക. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകജാലക സംവിധാനത്തിലൂടെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പോർട്സ് കോട്ട എന്ന ലിങ്കിൽ അപേക്ഷ നൽകി സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. സ്പോർട്സ് അച്ചീവ്മെന്റ് പ്രിന്റൌട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം വെരിഫിക്കേഷന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ മലപ്പുറം ഇന്ദിരാ പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 10 മുതൽ 17 വൈകുന്നേരം 5 വരെ നേരിട്ടെത്തണം. സ്കോർ കാർഡ് ലഭിച്ച ശേഷം 2 ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ലോഗിൻ, സ്കൂൾ കോഴ്സുകൾ എന്നിവ സെലക്ട് ചെയ്യേണ്ടതാണ്. സ്പോർട്സ് പ്രവേശനത്തിന് നൽകുന്ന സർട്ടിഫിക്കറ്റുകളിൽ സീരിയൽ നമ്പർ, ഇഷ്യൂ ചെയ്ത തീയതി, ഇഷ്യൂ അതോറിറ്റി എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതത് അതോറിറ്റിക്കും അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായിരിക്കുമെന്നുള്ള സത്യവാങ്മൂലം ഇതോടൊപ്പം നൽകണം. കൂടുതൽ വിവരങ്ങൾ 9495-243423 എന്ന നമ്പറിൽ അറിയാം. മറ്റൊരു നമ്പർ 9496-841575. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം, 9495-243423. മറ്റൊരു നമ്പർ 9496-841575.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഇന്നത്തെ ചിന്താവിഷയം. വന്യരാണ് നിങ്ങളെന്നോർക്കുക, മെരുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇസഡോറ ഡങ്കൻ. വന്യരാണ് നിങ്ങളെന്നോർക്കുക, മെരുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇസഡോറ ഡങ്കന്റെ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മൊണ്ടാഷ് എന്ന ചലച്ചിത്ര സംഗീതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? മൊണ്ടാഷ് എന്ന ചലച്ചിത്ര സംഗീതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രാമനില്ലാതൊരു കീർത്തനമോ രഘുരാമനല്ലാതൊരു പാർത്ഥിപനോ. എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഈ ഗാനം പാടിയത് ജി വേണുഗോപാൽ, രചന എസ് രമേശൻ നായർ.

0: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9745

0: 4555-0424.
1: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25.
2: കുട്ടികളെ,
3: നാടായാൽ ഒരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം.
2: നമ്മുടെ വൽപ്പാറ അപകടം നടന്ന വിദ്യാലയത്തിലെ ആ മക്കൾ, അവരുടെ അധ്യാപകരൊന്നും അവരുടെ കൂടെ ഇല്ല. അവരുടെ ഹൃദയം വളരെയേറെ നുറുങ്ങുന്ന വേദനയിലാണ് അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, കളിക്കൂട്ടുകാരിയായ ടീച്ചർമാർ ആ വിദ്യാലയത്തിൽ നിന്ന് വിടവാങ്ങി പോയി. അവർ വീണ്ടും ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സങ്കടം തടം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രവേശനോത്സവ ദിനത്തിൽ അവരുടെ കണ്ണുകളിലൊക്കെ പുതിയ അധ്യയനത്തിന്റെ ഒരു തിളക്കം കണ്ടിരുന്നു.
1: അധ്യാപന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീഖ് മാഷ്.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
4: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
7: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
6: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
7: അതെങ്ങനെ?
6: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
7: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
8: പാലക്കാട് കെട്രോണിൽ ഒരു വർഷത്തെ സൗജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രമാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 300,000 താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരം. അവസാന തീയതി ഈ മാസം 20. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി KSRTC സ്റ്റാൻഡിന് സമീപം മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾ 0491-250-4599 എന്ന നമ്പറിൽ അറിയാം. മറ്റൊരു നമ്പർ 859-60-5213. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0491-250-4599. മറ്റൊരു നമ്പർ 859-60-5213.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
11: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
13: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം ആദ്യം ശ്രദ്ധിക്കൂ. ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 226-10 കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 8:40, 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
13: ട്രെയിൻ സമയം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
14: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
15: ഫോൺ 0499332622262.
14: എന്താ മാഷേ, സുഖല്ലേ?
16: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
14: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
0: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
14: ഫോൺ

0: 0493-262-262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ.
1: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: തിമിരവും ചികിത്സയും. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി.
3: പ്രായമാകുമ്പോൾ കണ്ണില് നമ്മുടെ തലമുടി നരയ്ക്കുന്ന പോലെ കണ്ണിലെ ലെൻസിൽ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം. വാർദ്ധക്യ സഹജമായ തിമിരം മാത്രമല്ല, കുട്ടികളിലും അത് കണ്ടുവരാറുണ്ട്. കൺജെനിറ്റൽ കാറ്ററാക്ട്, ചിലപ്പോൾ കണ്ണിലേറ്റുന്ന ശതങ്ങൾ കൊണ്ടും അമിതമായ പ്രമേഹം ഷുഗർ കൊണ്ടും നമുക്ക് തിമിരം വരാം. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കാഴ്ച മങ്ങൽ, ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു പുകൊട്ട് മൂടിയ മാതിരി, ആൾക്കാരൊന്നും ദൂരത്തും മനസ്സിലാവില്ല, വ്യക്തമായി കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമായിരിക്കാം തിമിരം, അപ്പം മറ്റേ കണ്ണോട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിക്കതും രോഗികൾ തിരിച്ചറിയില്ല തിമിരം എന്നുള്ളത്. രണ്ട് കണ്ണിലും തിമിരം ഉണ്ടെങ്കിൽ രോഗി പ്രത്യേകിച്ചൊന്നും തിരിച്ചറിയാറില്ല, കാരണം അവർക്ക് നോർമലായിട്ടുള്ള വിഷൻ എന്താണെന്നത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാഴ്ച മങ്ങുന്നില്ല, ദൂരക്കാഴ്ചയാണ് പൊതുവെ മങ്ങി വരാറ്. അതുകൊണ്ട് തന്നെ രോഗി തിമിരമുള്ളതായിട്ട് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. തിമിരം വരുമ്പോൾ നമുക്ക് കണ്ണിൽ ചോപ്പോ വെള്ളരിയോ കടച്ചിലോ പീള നിറച്ചിലോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല, ആകെ ഈ മങ്ങൽ മാത്രമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. തിമിരം മൂത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണുള്ള മർദ്ദം കൂടുകയും കണ്ണിൽ വേദനയും കടച്ചിലും വെള്ളരിയും വരികയും ചെയ്യും. അതേപോലെ തുടക്കത്തിൽ നമുക്ക് തിമിരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ കണ്ണട കൊണ്ടും തുള്ളിമരുന്നൊക്കെ കൊണ്ട് നമുക്കത് പിടിച്ചിരുത്താൻ സാധിക്കും. തിമിരം മൂത്തു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അത് ഉടനടി ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വന്നേക്കാം. തിമിരത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. രണ്ട് തരം ശസ്ത്രക്രിയയാണ് പ്രധാനമായി ചെയ്തു വരുന്നത്. ഒന്ന് SICS, ഒന്ന് ഫേക്കോ എമൽസിക്കേഷൻ. SICS അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ചെറിയൊരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ ലെൻസ് പൂർണ്ണമായി പുറത്തെടുത്ത് കണ്ണിനുള്ളിൽ ഒരു കൃത്രിമ ലെൻസ് ഘടിപ്പിക്കുന്നതാണ് SICS. രണ്ടാമത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫേക്കോ എമൽസിക്കേഷൻ. അതിൽ മുറിവിന്റെ വലിപ്പം തീരെ കുറവാണ്, ഒരു പെന്നിന്റെ അത്ര വലിപ്പമുള്ള ഒരു പ്രോബ് കണ്ടുള്ളിക്കിട്ട് തിമിരത്തിനെ പൊടിച്ചെടുത്ത് ഉള്ളൊരു ലെൻസ് വെക്കുന്നതാണ് ഫേക്കോ എമൽസിക്കേഷൻ. അതൊരു മെഷീൻ മുഖാന്തരമാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ്, സാധാരണ SICS എന്ന് പറഞ്ഞ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിലും കുറച്ചും കൂടി വിദഗ്ധമായ ചികിത്സാ രീതിയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തേക്ക് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. കൃത്യസമയത്ത് ചികിത്സ എടുത്തില്ല എന്ന് വെക്കുക, പ്രായം കൂടുന്തോറും തിമിരവും കൂടി വരും. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ തിമിരത്തിന്റെ കട്ടി കൂടുകയും ഫേക്കോ എമൽസിക്കേഷൻ അഥവാ ഏറ്റവും പുതിയ ചികിത്സാ രീതി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താം. തിമിരം ഒരുപാട് മൂത്താൽ കണ്ണിന്റെ കൃത്യമായ ലെൻസ് വെക്കുന്ന പാട കട്ടി കുറയുകയും അവിടെ തിരിച്ചൊരു ലെൻസ് വെക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. മാത്രമല്ല നമുക്ക് പ്രായം കൂടുന്തോറും നമുക്ക് മറ്റു രോഗങ്ങളും കൂടും. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതം, നമുക്ക് റൊട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല, പുക മൂടിക്കൊണ്ടാണ്. പുസ്തകം കുറച്ചേരം വായിച്ചാൽ കണ്ണിൽ കടച്ചിൽ പോലെ വരും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല, എപ്പോഴും മഞ്ഞ് മൂടിയ മാതിരിയാണ്, ആൾക്കാരൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഓപ്പറേഷനെ കുറിച്ചോ അതിന്റെ ചികിത്സയെക്കുറിച്ചോ ചിന്തിക്കാം. ഇന്ന പ്രായം അല്ലെങ്കിൽ ഇന്ന കാഴ്ചയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളൊന്നുമില്ല. രോഗിയുടെ ലക്ഷണങ്ങളും രോഗിയുടെ കാഴ്ചയും തിമിരത്തിന്റെ കട്ടിയുമാണ് ഓപ്പറേഷൻ എപ്പോൾ വേണമെന്നുള്ളതും തിമിരത്തിന് ചികിത്സ എപ്പോൾ വേണമെന്നുള്ളതും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നമുക്ക് മങ്ങൽ തോന്നുകയാണെങ്കിൽ ഒരു വിദഗ്ധമായ ചികിത്സ അല്ലെങ്കിൽ വിദഗ്ധമായ ഒപ്പീനിയൻ കിട്ടാനായിട്ട് അടുത്തുള്ള നേത്രരോഗ വിദഗ്ധനെ കണ്ട് നമുക്ക് എത്ര തിമിരമുണ്ടെന്നും എത്ര കാലം കഴിഞ്ഞ് നമുക്ക് സർജറി വേണമെന്നും ഇപ്പോൾ തുള്ളിമരുന്ന് ഒഴിക്കണോ ഒരു കണ്ണട വയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ആധുനിക ചികിത്സാ രീതികൾ കൊണ്ട് പണ്ടുണ്ടായിരുന്ന തിമിരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒരുപാട് കാലം റെസ്റ്റോ ഒരുപാട് കാലം കിടക്കേണ്ടത് ആവശ്യമോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടോ കണ്ണിൽ സൂചി വെക്കേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടത്തെ പോലെ തിമിരം ശസ്ത്രക്രിയ ചെയ്താൽ ഒരു കട്ടിയെ കണ്ണട വെക്കേണ്ട പ്രശ്നങ്ങളും വരുന്നില്ല, കാരണം ഇപ്പോൾ ഒപ്പേക്കായ ലെൻസ് എടുത്ത് മാറ്റി അവിടെ കൃത്യമായ ലെൻസ് നമുക്ക് വെക്കാവുന്നതാണ്. ഈ തിമിരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കാരണം നമ്മുടെ കണ്ണ ലെൻസിലെ വരുന്ന സുതാര്യത നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് മാറ്റിയെടുത്ത് ഒരു കൃത്യമായ ലെൻസ് വെക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഒരു കണ്ണട കൂടാതെ നമുക്ക് ദൂരക്കാഴ്ച പൂർണ്ണമായി കിട്ടാനും സാധിക്കും. കണ്ണിലെ ഞരമ്പിലെ മറ്റു പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഗ്ലോക്കോമയോ അല്ലെങ്കിൽ പ്രമേഹം മൂലം ഉണ്ടാകുന്ന റെട്ടിനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ തിമിരം കട്ടി കൂടാതെ തന്നെ തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഉത്തമം.
2: തിമിരവും ചികിത്സയും ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-262-262.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
9: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഫോൺ 0483280500.
11: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
11: ഈ എന്തിനാണ് പേടിക്കണ്? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: ശരീരത്തിന്റെ വേദനയേക്കാൾ അപമാനമാണ് എന്നെ വേദനിപ്പിച്ചത്. തിരിച്ച് ഈ ക്രൂരനെ ചീത്തവാക്കും ശകാരവും പറയാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷേ അയാൾ എന്നെ വിട്ടില്ല. എന്റെ മനസ്സ് വായിച്ച പോലെ,
15: എടാ പഴന്തുണി, എന്നാ പറ, തെറി പറയ്, എന്താ ഒന്നും പറയാത്തേ.
14: എന്നിട്ട് സ്വതന്ത്രമായ മുഷ്ടി ചുരുട്ടി മുഖത്തേക്ക് കൊണ്ടുവന്ന് അയാൾ മുരണ്ടു. എന്റെ കണ്ണ് നിറഞ്ഞു. വേദന, അപമാനം, പുച്ഛിച്ചു ചിരിക്കുന്ന കാണികൾ. പോർച്ചുഗീസുകാരൻ തൊള്ളയിടൽ നിർത്തിയില്ല.
15: പഴഞ്ചോക്കെ ചേറ്റേ,
14: നീ എന്നെ തെറി വിളിക്കാത്തത് എന്താ? എന്റെ നെഞ്ചിലൊരു ക്രൂര ക്രോധം പൊന്തി വന്നു. എന്റെ ചുണ്ടിൽ നിന്നീ വാക്കുകൾ പൊട്ടിച്ചിതറി.
15: ഞാൻ പറയുന്നുണ്ട്, വലുതാവുമ്പോ നിങ്ങളെ കൊല്ലും.
14: അയാളും തുടർന്ന് മറ്റെല്ലാവരും പൊട്ടിച്ചിരിച്ചു.
15: എന്നാ വളർന്നു വലുതാവട കീറ തുണി, ഞാൻ കാത്തിരിക്കാം.
14: പക്ഷേ ആദ്യം തന്നെ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കട്ടെ. അയാൾ പെട്ടെന്ന് എന്റെ ചെവിയിലെ പിടിവിട്ടു. എന്നെ അയാളുടെ തുടയിലേക്ക് അമർത്തി. എന്നിട്ട് എനിക്ക് ഒരു ഊക്കനടി വെച്ചു തന്നു. അടി കൊണ്ടിട്ട് എന്റെ പിൻഭാഗം വയറും പിളർന്ന് പുറത്തേക്ക് പോകും പോലെ തോന്നി. എന്നിട്ടേ അയാൾ എന്നെ വിട്ടുള്ളൂ. ആൾക്കൂട്ടത്തിന്റെ അലർച്ച കാതുകളിൽ മുഴങ്ങുന്നു. ഞാൻ വേച്ചു വേച്ച് നടന്നു പോന്നു. ഒന്നും കാണാൻ കഴിയാതെ ഞാൻ എങ്ങനെയോ ഹൈവേ മുറിച്ച് കടന്ന് അപ്പുറത്തെത്തി. എന്നിട്ടേ ചുളുചുളു വേദനിക്കുന്ന എന്റെ പിൻഭാഗം തടവാൻ പറ്റിയുള്ളൂ. തന്തയില്ലാത്തോൻ, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, ഞാൻ പകരം ചെയ്യും എന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. പിന്നെയും പലതും സത്യം ചെയ്തു. പക്ഷേ ആ നായിന്റെ മക്കളൊക്കെ ദൂരെയായപ്പോൾ എന്റെ വേദന കുറഞ്ഞു. ഇനിയിപ്പോ സ്കൂൾ പിള്ളേര് ഇതൊരിക്കലും അറിയരുത് എന്നായി. അത് കൂടുതൽ കഷ്ടാവും. പിങ്കിയോട് ഇനി ഞാൻ എന്തു പറയും? ഇനി ഒരാഴ്ചക്കാലം മുഴുവനും കഷ്ടപ്പാടും വിശപ്പും ബാറിലെ ആളുകൾ, ആ മുതിർന്ന ഭീരുക്കൾ എന്നെ നോക്കി പുച്ഛച്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കും. തീർച്ച. അതൊഴിവാക്കാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഹൈവേയിൽ കുറേ ദൂരം പോയി മാത്രം റോഡ് മുറിച്ച് കടക്കേണ്ടി വരും. ചന്തയിലെത്തിയപ്പോൾ എന്റെ മനസ്സിൽ ഇതേ ചിന്തകൾ കിടന്നോടുകയായിരുന്നു. ജലധാരയ്ക്കടുത്ത് പോയി ഞാൻ കാൽ കഴുകി ഷൂസിട്ടു. ടോട്ടോക്ക എന്നെ കാത്തവിടെ അക്ഷമയോടെ നിൽക്കുകയായിരുന്നു. എന്റെ ഈ മാനഹാനിയെപ്പറ്റി ഞാനൊരു വാക്കും അവനോട് പറയാൻ പോണില്ല.
15: സെസേ, നീ എന്നെ സഹായിക്കണം. നീ എന്ത് ചെയ്തു? ആ ബിയേനെ ഓർമ്മയില്ലേ?
14: ആ റുവാബരാവോ ദേ കപ്പനേമയിൽ നിന്നുള്ള ആ പോത്തൻ ചെക്കനല്ലേ?
15: അവൻ തന്നെ. സ്കൂള് വിട്ട അവൻ ഇന്ന് ഗേറ്റിൽ വെച്ച് എന്നെ അടിക്കും. എനിക്ക് വേണ്ടി നീ അവനോടൊരു കൈ നോക്കുമോ?
14: അവനെന്നെ കൊല്ലും. അതൊന്നുമില്ല. എന്തായാലും നീ ഭയങ്കര ധൈര്യക്കാരനുമാണ്, നല്ല പോരാളിയുമാണ്.
15: എന്നാ ശരി, ഗേറ്റിന്റെ അടുത്താ?
14: ആ, ഗേറ്റിങ്കൽ തന്നെ. ടോട്ടോക്ക എപ്പോഴും അങ്ങനെ ചെയ്തു. വഴക്കുണ്ടാക്കി വരും, അത് ശരിയാക്കാൻ ഞാനും. പക്ഷേ ഇന്നത് നന്നായി. പോർച്ചുഗീസുകാരനോടുള്ള എല്ലാ ദേഷ്യവും ഞാൻ ബിയോയിൽ തീർക്കും. പക്ഷേ അന്ന് എനിക്ക് കിട്ടിയ അടി, അവസാനം കറുത്ത കണ്ണും എല്ലായിടവും മാന്തിക്കീറിയ കൈകളുമായാണ് ഞാൻ പുറത്തു വന്നത്.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
7: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. ഫോൺ 0483280500.
16: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
16: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം
9: ബുധൻ രാവിലെ 8:20.
17: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
9: 9847341588.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ.

0: ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
3: പാലക്കാട് അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. ഒരു വർഷത്തേക്കാണ് നിയമനം. സോഷ്യൽ വർക്കർ യോഗ്യത MSW ബിരുദവും പ്രവൃത്തി പരിചയവും. നഴ്സ് തസ്തികയിലേക്ക് GNM കോഴ്സ് വിജയവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് 7ാം ക്ലാസ് വിദ്യാഭ്യാസവും കായികക്ഷമതയും വേണം. അട്ടപ്പാടി താലൂക്കിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ സബ് കളക്ടറുടെ ചേംബറിൽ ഈ മാസം 12 രാവിലെ 10 മുതൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0491-250-5791. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0491-250-5791.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
5: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
4: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവയ്ക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവന

0: ക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് മൂന്നാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് കാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 45 സെക്കൻഡ്. ഇനി കേൾക്കാം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
2: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
1: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 04933-298300.
2: മൊബൈൽ 999530862.
3: ഇന്നത്തെ ഗാനം.
4: നൃത്തവും സംഗീതവും ഒരു നൂലിഴയിൽ മുത്തുകൊരുത്തതുപോൽ ചേർന്നിരിക്കുന്നു. പൂർണമായ ലയത്തോടുകൂടിയ ശബ്ദവിന്യാസവും വികാരങ്ങളുടെയും ആശയങ്ങളുടെയും ആവിഷ്കാരത്തിനായി നടത്തുന്ന മെയ്വഴക്കവും ചേരുന്ന അനശ്വരത. കാറ്റിന് സുഗന്ധമെന്ന പോൽ നൃത്തത്തിന് സംഗീതം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ രണ്ട് കലകളും തമ്മിലുള്ള അഭേദ്യ ബന്ധം തീർക്കുന്നതോ സ്വർഗീയാനുഭൂതിയും. ലളിതമായ നാടകഗാനങ്ങളിൽ തുടങ്ങി ശാസ്ത്രീയ സംഗീതവും വ്യത്യസ്ത നൃത്തരൂപങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗോപിക വസന്തം തേടി, ചെസ്സിലെ ചന്തം കാളിന്ദി നാദം, രാജശില്പിയിലെ

അമ്പിളിക്കല ചൂടും, ബനാറസിലെ മധുരം ഗായതി മീര, വൈശാലിയിലെ ദുന്ദുബീനാദം തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. മലയാള സിനിമയിൽ സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിയ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് 1992 പുറത്തിറങ്ങിയ കമലദളം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തീർത്ത വരികളിലെ വിസ്മയവും രവീന്ദ്രൻ മാസ്റ്റർ തീർത്ത ചേതോഹരമായ ഈണവും ചടുലമായ താളത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിച്ച മോഹൻലാലിന്റെ അഭിനയ ചാരിതയും തീർത്ത സുമുഹൂർത്തമായ സ്വസ്തി എന്ന ഗാനം ആസ്വദിക്കാം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സുഹൃത, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25.
4: കുട്ടികളെ
5: നാടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം.
4: നമ്മുടെ വൽപ്പാറ അപകടം നടന്ന വിദ്യാലയത്തിലെ ആ മക്കൾ, അവരുടെ അധ്യാപകരൊന്നും അവരുടെ കൂടെ ഇല്ല. അവരുടെ ഹൃദയം വളരെയേറെ നുറുങ്ങുന്ന വേദനയിലാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, കളിക്കൂട്ടുകാരിയായ ടീച്ചർമാർ ആ വിദ്യാലയത്തിൽ നിന്ന് വിടവാങ്ങി പോയി. അവർ വീണ്ടും ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സങ്കടം തടം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രവേശനോത്സവ ദിനത്തിൽ അവരുടെ കണ്ണുകളിലൊക്കെ പുതിയ അധ്യയനത്തിന്റെ ഒരു തിളക്കം കണ്ടിരുന്നു.
3: അധ്യാപന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീഖ് മാഷ്.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: വിരാമ പ്രശ്നങ്ങളും ആയുർവേദവും. ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ബീന റോസ്.
1: 45 വയസ്സിനും ഇടയിലാണ് സ്വാഭാവികമായ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. തുടർച്ചയായി ഒരു വർഷം മുഴുവൻ ആർത്തവമില്ലാതിരുന്നാൽ മാത്രമേ ആർത്തവ വിരാമമായി കണക്കാക്കേണ്ടതുള്ളൂ.

0: ബലം കുറഞ്ഞു വരിക, മുട്ടുവേദന മുതലായവ അനുഭവപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ വേദന അനുഭവപ്പെടുക, യോനിഭാഗം വരണ്ടു വരിക മുതലായവയാണ് ശാരീരിക ലക്ഷണങ്ങൾ. വിഷാദരോഗം, മൂഡ് വേരിയേഷൻസ്, ഏകാഗ്രതയില്ലായ്മ, ലൈംഗികമായ താൽപ്പര്യക്കുറവ് ഇവയൊക്കെ മാനസികമായ ലക്ഷണമാണ്. ആർത്തവ വിരാമത്തിന് ശേഷം വീണ്ടും രക്തസ്രാവം കണ്ടാൽ വൈദ്യപരിശോധന നിർബന്ധമായും നടത്തേണ്ടതാണ്. ലഘുവ്യായാമം, ആഹാരത്തിലെ ചിട്ടയായ ജീവിത രീതി, ഇതെല്ലാം ഈ സമയത്ത് അനിവാര്യമാണ്. വരണ്ട ചർമ്മം ഈ ഘട്ടത്തിലെ ഒരു പ്രധാന അവസ്ഥയാണ്. പ്രകൃതിക്കനുസരിച്ച് ധന്വന്തരം കുഴമ്പ്, പിണ്ടതൈലം, ഏലാതി തൈലം ഇവയിലേതെങ്കിലുമോ മറ്റു രോഗ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള തൈലമോ വൈദ്യസഹായത്തോടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ലക്ഷണങ്ങൾക്കെല്ലാം കാരണം പെട്ടെന്നുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അഥവാ സ്ത്രീ ഹോർമോണിൻ്റെ കുറവാണല്ലോ. അതിനാൽ ഒരു പരിധിവരെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ഔഷധങ്ങളും ഭക്ഷണങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ദ്രാക്ഷാദി കഷായം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് കുറേയേറെ ലക്ഷണങ്ങൾക്ക് പരിഹാരമാണ്. പ്രത്യേകിച്ചും ശരീരത്തിലുണ്ടാകുന്ന ചൂടിന് കുറയുവാൻ ദ്രാക്ഷാദി കഷായം സഹായിക്കുന്നു. ഭക്ഷണത്തിൽ കുറഞ്ഞത് 5 പാർട്ടെങ്കിലും പഴങ്ങളും പച്ചക്കറികളും, പല വർണ്ണത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് ഇവിടെ ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിന് ഫാറ്റ് കൊഴുപ്പ്, കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചൂര, മത്തി, കിളിമീൻ ഇങ്ങനെയുള്ള മത്സ്യങ്ങളും ആർത്തവ വിരാമ അവസ്ഥയിൽ നല്ലതാണ്. അതുപോലെ തന്നെ നട്സ്, സീഡ്സ്, അതുപോലെ പൾസസ്, ബെറീസ്, തവിട് ചേർന്ന അരി, റാഗി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ ഇവയെല്ലാം ഇടകലർത്തി ഉപയോഗിക്കുന്നത് ഈ ആർത്തവ വിരാമ കാലത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾക്ക് ഒരു പരിധിവരെ നല്ലതാണ്. ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആയുർവേദ പ്രകാരം അത് സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് വാദിക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇടവിട്ട് മറ്റ് ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്.
1: ആർത്തവ വിരാമ പ്രശ്നങ്ങളും ആയുർവേദവും ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ്. ഡോക്ടറുടെ ഫോൺ നമ്പർ 9495573710. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495573710.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ് ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
7: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
9: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
10: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
9: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
10: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
11: കാവ്യധാര. ഒളപ്പമണ്ണ എഴുതിയ ജൈനമേട്ടിലെ മുല്ല എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. SR മായ.

0: ജൈനമേട്ടിലെ മുല്ല ഒളപ്പമണ്ണ എഴുതിയ കവിതയാണ് ഇതുവരെ കാവ്യധാരയിൽ കേട്ടത്. ചൊല്ലിയത് എസ് ആർ മായ.
1: കാവ്യധാര ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
5: ജീവിതപാഠം.
6: പ്രായോജകർ
7: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര.
1: ജീവിത പാഠം.
0: ഇറ്റാലിയോ കാൽവിനോ എന്ന ഇറ്റാലിയൻ നോവലിസ്റ്റ് എഴുതിയ പ്രശസ്തമായൊരു കഥയുണ്ട്, ദ മാൻ ഹൂ ഷൗട്ടഡ് തെരേസ. അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരാൾ 2 ഒരു വീടിന് മുന്നിൽ അയാൾ നിൽക്കുന്നു. ആ വീടിന്റെ വാതിലുകളും ജാലകങ്ങളും അടച്ചിട്ടിരിക്കുന്നു. 1 അടച്ചിട്ട ജാലകത്തിലേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു, തെരേസ. കുറേ

സമയം വിളിച്ചിട്ടും ആരും വിളി കേട്ടില്ല. ഇതുകണ്ട് കുറച്ചാളുകൾ വന്നു. താങ്കൾ ഒറ്റയ്ക്ക് വിളിച്ചാൽ കേൾക്കില്ല, ഞങ്ങളും കൂടെ കൂടാം. ഇതും പറഞ്ഞ് അവർ കൂട്ടമായി തെരേസ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ടും പ്രതികരണങ്ങളൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രത്യേക രീതിയിൽ വിളിച്ചു നോക്കാം. തേ രേ സാ എങ്ങനെയൊക്കെ വിളിച്ചിട്ടും ആ വീട്ടിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കാര്യമെന്തെന്ന് പോലും അറിയാതെ കുറെ പേർ കൂടെ കൂടി. കുറെ കഴിഞ്ഞപ്പോൾ ആരാണ് ഇത് തുടങ്ങിവെച്ചതെന്ന് പോലും ആർക്കും അറിയില്ലെന്ന് മനസ്സിലായി. കുറെ പണിപ്പെട്ട് അയാളെ കണ്ടെത്തി. അല്ല, തെരേസ അവിടെയുണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഒരാൾ ചോദിച്ചു. ഇല്ലെന്ന് മറുപടി. ചോദ്യങ്ങളും മറുപടികളും ഇങ്ങനെ തുടർന്നു. തെരേസ പിന്നെ എവിടെയാണ്? അറിയില്ല. ഈ വീട്ടിൽ തന്നെയാണോ തെരേസ? ഈ വീട്ടിലാകാം, ചിലപ്പോൾ വേറെ എവിടെങ്കിലും ആകാം. താങ്കൾ തെരേസയെ തന്നെയാണോ അന്വേഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ട്രീസയാകാം, അഖിലയാകാം, ഏത് വീടുമാകാം. എനിക്ക് ഈ വീടിന് മുന്നിലെത്തിയപ്പോൾ തെരേസ എന്ന് വിളിക്കാൻ തോന്നി. ഇനി അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിലോ? ചർച്ചകൾ പുരോഗമിക്കവെ കുറെ ആളുകൾക്ക് കാര്യം പിടികിട്ടി. അവർ തെരേസ വിളി നിർത്തി അവരുടെ പാട്ടിന് പോയി. അതിനിടയിൽ അയാൾ എന്തിനെന്നറിയാതെ അവിടെ നിന്ന് മറ്റൊരു വീടിന് മുന്നിലേക്ക് നടന്നു നീങ്ങി. എന്നിട്ട് മറ്റെന്തോ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു കൂട്ടർ ഉച്ചത്തിൽ തെരേസ വിളികളുമായി അവിടെ ബാക്കിയുണ്ടായിരുന്നു. പുതിയ പുതിയ ആളുകൾ ആ കൂട്ടത്തിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. പ്രിയരെ, ലക്ഷ്യമെന്തെന്നറിയാതെ, എന്തിനു വേണ്ടിയെന്നറിയാതെ വെറുതെ ആൾക്കൂട്ടത്തിനൊപ്പം ഒഴുകുന്ന ഒരാളെ സങ്കല്പിച്ചു നോക്കൂ. കൂടുതൽ പേരും ഒരു വഴി തെരഞ്ഞെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ വഴി തെരഞ്ഞെടുക്കുന്ന ഒരാൾ തന്റെ കഴിവും താല്പര്യവും ഒന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാൾ. തെരേസ വിളിയുമായി തെരുവിൽ നടന്ന കഥാനായകനെയും എന്തിനെന്നറിയാതെ കൂടെ ചേർന്ന ആളുകളെയും നിങ്ങൾക്ക് ഇക്കൂട്ടരിൽ കാണാനാകുന്നില്ലേ? നമുക്ക് നമ്മെ തിരിച്ചറിയാം. എന്തിനു വേണ്ടി, എവിടേക്ക് എന്ന ബോധ്യവുമായി ചുവടുകൾ മുന്നോട്ടു വയ്ക്കാം.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രി ഇല്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി, തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
8: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
7: എഡിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
10: പ്രായോജികർ:
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
3: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
14: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
9: ഇന്ന് ചവിട്ടു നാടകം കേൾക്കാം. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ

കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയതാണ് ഈ ദൃശ്യകലാരൂപം. യൂറോപ്പിലെ വിഖ്യാതമായ കഥകളെ ചവിട്ടുനാടക ചുവടുകളായി സ്വീകരിച്ചെങ്കിലും ഭാഷ ചെന്തമിഴ് ആയിരുന്നു. ഇന്ന് ചവിട്ടുനാടകം അവതരിപ്പിക്കുന്നു ഗോതുരുത്ത് ഉദയനടന കലാസമിതി അംഗങ്ങൾ.

0: ഗോതുരുത്ത് ഉദയനടന കലാസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ചവിട്ടുനാടകമാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 2:32.
5: FM പ്രധാന വാർത്തകൾ.
4: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ ഒഡീഷ തീരത്തെ

0: ചന്ദ്രപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MPമാർ, MLA മാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. എറണാകുളം അയ്യൻകുഴിയിൽ സ്ഥാപിക്കുന്ന സമഗ്ര മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലമേറ്റെടുപ്പ് പ്രപ്പോസൽ ഉടൻ തന്നെ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന് കൈമാറുമെന്ന് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക. അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. ലോക പുകയില രഹിത ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നടക്കാവ് ഹോളിക്രോസ് കോളേജിലാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായേ. ഏത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളായ ട്രെയിൻ നമ്പർ 226/10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166/07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 14 വൈകി 8:47, 166/09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 3 വൈകി 8:49, 163/05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563/23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25.
10: കുട്ടികളെ
11: ആടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം.
10: നമ്മുടെ വൽപ്പാറ അപകടം നടന്ന വിദ്യാലയത്തിലെ ആ മക്കൾ, അവരുടെ അധ്യാപകരൊന്നും അവരുടെ കൂടെ ഇല്ല. അവരുടെ ഹൃദയം വളരെയേറെ നുറുങ്ങുന്ന വേദനയിലാണ് അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, കളിക്കൂട്ടുകാരിയായ ടീച്ചർമാർ ആ വിദ്യാലയത്തിൽ നിന്ന് വിടവാങ്ങി പോയി. അവർ വീണ്ടും ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സങ്കടം തടം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രവേശനോത്സവ ദിനത്തിൽ അവരുടെ കണ്ണുകളിലൊക്കെ പുതിയ അധ്യയനത്തിന്റെ ഒരു തിളക്കം കണ്ടിരുന്നു.
9: അധ്യാപന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീഖ് മാഷ്.
12: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
13: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
14: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ് വേദിക IAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും

0: പ്ലസ് നേടിയവരെ അനുമോദിക്കുന്നു. ജൂൺ 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
4: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
3: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: ഫോൺ 9495777174.
5: കരിയർ ടിപ്സ്. വസ്ത്രനിർമ്മാണ മേഖലയിലെ കോഴ്സുകളെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ.
6: ഭൂലോകത്തെ സാമൂഹ്യ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞാലും മനുഷ്യന് എന്നും ആവശ്യമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു വസ്തുവാണല്ലോ വസ്ത്രം. അതിനാൽ തന്നെ ആ മേഖലയിൽ കരിയർ തിരഞ്ഞെടുക്കാൻ ആശങ്കപ്പെടേണ്ടതില്ല. ടെക്സ്റ്റൈൽ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിനു കീഴിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെന്റ്. ഇവിടെ പ്രോഗ്രാമുകൾ നടത്തുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ അഫിലിയേഷനോടെയാണ്. കോയമ്പത്തൂരിലാണ് സ്ഥാപനം. BSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ, BSc ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, BSc ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, BBA ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്നിവയാണ് ബിരുദ പ്രോഗ്രാമുകൾ. ദക്ഷിണേന്ത്യയിലെയും മുംബൈ, ലുധിയാന തുടങ്ങിയ സ്ഥലങ്ങളിലെയും പ്രമുഖ ടെക്സ്റ്റൈൽ കമ്പനികൾ ഇവിടെ റിക്രൂട്ട്മെന്റിനായി എത്തുന്നു. മികച്ച ക്യാമ്പസ് പ്ലേസ്മെന്റിന് വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നു. BSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ, BSc ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്നിവയ്ക്ക് ചേരാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടെ +2 വേണം. ഏതെങ്കിലും വിഷയത്തിലെ +2 അപേക്ഷിക്കാവുന്ന പ്രോഗ്രാമാണ് BBA ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ്. കൂടാതെ BSc ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ ഡിസൈൻ പ്രോഗ്രാമിനും ഇവർക്ക് അപേക്ഷിക്കാം. 50% മാർക്ക് വേണം. എൻട്രൻസിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർവകലാശാലകളിലേക്കും മറ്റുമുള്ള പൊതു പ്രവേശന പരീക്ഷയായ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ആണ് ഇതിൽ ഒരു പരീക്ഷ. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് സ്വന്തമായി മറ്റൊരു എൻട്രൻസ് പരീക്ഷയും നടത്തുന്നു. SVPET എന്നാണ് ഈ പരീക്ഷയുടെ പേര്. എൻട്രൻസിന് പുറമെ +2 മാർക്ക് കൂടി പരിഗണിക്കും. CUET പരീക്ഷയിൽ നടത്തുന്ന ജനറൽ പേപ്പറുകളുടെ വിശദ സിലബസ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ +2 പഠനകാലത്ത് തന്നെ ആരംഭിക്കുക. ഇത് പരിശീലിക്കുന്നത് SVPET നടത്തുന്ന പരീക്ഷയ്ക്ക് കൂടി പ്രയോജനം ചെയ്യും. 2 പരീക്ഷകളിൽ ഏതെങ്കിലും 1 മതിയെങ്കിലും 2 എഴുതുന്നത് തന്നെയാവും ഗുണകരം. മെച്ചപ്പെട്ട സ്കോർ ലഭിക്കുന്ന പരീക്ഷ പ്രയോജനപ്പെടുത്താം. ഏത് പ്രോഗ്രാമിന് പ്രവേശനം നേടുന്ന ഘട്ടത്തിലും അവയിൽ പഠിക്കാനുണ്ടാകുന്ന വിഷയങ്ങൾ തനിക്ക് താൽപ്പര്യമുള്ളതാണോ എന്നുകൂടി മനസ്സിലാക്കുന്നത് ഗുണപ്രദമാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജിയിലും ക്ലോത്തിംഗ് ടെക്നോളജിയിലും അറിവ് നേടുന്നതിനൊപ്പം മാനേജ്മെന്റ് രംഗത്തെക്കുറിച്ച് കൂടി പഠിക്കാനുണ്ടാകും. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, ബിസിനസ് സെഷനുകൾ തുടങ്ങിയവയും പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഫാഷൻ ആർട്സും ഡിസൈനും പരിശീലിക്കും. വസ്ത്രനിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന മെഷീനറികളെക്കുറിച്ചും പഠിക്കാനുണ്ടാകും. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെന്റിൽ തികച്ചും വ്യത്യസ്തമായ 2 ഷോർട്ട് ടേം പ്രോഗ്രാമുകളും ലഭ്യമാണ്. ഇതിലൊന്നാണ് മെഡിക്കൽ ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റ്. വിപണിയിൽ മെഡിക്കൽ ടെക്സ്റ്റൈൽസിന്റെ പ്രാധാന്യം പരിഗണിച്ചാണ് തികച്ചും വ്യത്യസ്തമായ ഈ കോഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രോഡക്റ്റ് ഇന്നവേഷൻ, മാർക്കറ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. നോൺ വവൺ ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നിവയാണ്

0: മറ്റ് രണ്ട് ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ. ഇവയ്ക്കും ബിരുദമാണ് യോഗ്യത.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
11: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
10: കുട്ടികൾ കളിക്കട്ടെ.
9: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
8: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
12: സൈബർ ജാലകം.
13: വാട്സാപ്പിൽ എങ്ങനെ നിങ്ങളുടെ അവതാർ സൃഷ്ടിക്കാം?
14: നിങ്ങളുടെ ഡിജിറ്റൽ പതിപ്പാണ് അവതാർ. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെ പ്രത്യേകതകൾ മുഖത്തുണ്ട്, അതെല്ലാം ഡിജിറ്റലായി സൃഷ്ടിക്കുക. എന്നിട്ട് നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരവതാരമായി സമൂഹ മാധ്യമങ്ങളിൽ അതിനെ ഉപയോഗിക്കുവാൻ പറ്റും. വാട്സാപ്പിൽ എങ്ങനെയാണ് അവതാർ സൃഷ്ടിക്കുക എന്ന് പറയാം. ഇങ്ങനെ സൃഷ്ടിക്കുന്ന അവതാർ നിങ്ങൾക്ക് പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് പങ്കിടാം, ചാറ്റുകളിൽ സ്റ്റിക്കറായി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളുടെ മുഖത്തെ സവിശേഷതകൾ, ഹെയർ സ്റ്റൈലുകൾ, വസ്ത്രങ്ങൾ, ഇവയെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലാണ് അവതാർ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറയാം. വാട്സാപ്പ് തുറക്കുക, എന്നിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അവിടെ അവതാർ എന്ന ഓപ്ഷൻ കാണാം. ശേഷം ക്രിയേറ്റ് യുവർ അവതാർ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യണം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ അവതാറിന്റെ സ്കിൻ ടോൺ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെടും. അതായത് തൊലിയുടെ നിറം ഏത് തരത്തിൽ വേണം എന്നുള്ളത്. അതിന് അവിടെ വിവിധ നിറങ്ങൾ നൽകിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിംഗ് സ്യൂട്ടിലേക്കാണ് എത്തുക. അവിടെ അവതാറിന് വേണ്ട ഹെയർ സ്റ്റൈൽ, മുടിയുടെ നിറം, വസ്ത്രം, ശരീരഘടന, മുഖത്തിൻ്റെ ആകൃതി എന്നിവയൊക്കെ തിരഞ്ഞെടുക്കാം. ആഭരണങ്ങൾ, മേക്കപ്പ്, കണ്ണട, തൊപ്പി തുടങ്ങിയവയൊക്കെ വേണമെങ്കിൽ അവതാറിൽ ചേർക്കുവാൻ പറ്റും. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയ അവതാർ പിന്നീട് വേണമെങ്കിൽ മാറ്റാവുന്നതുമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ അവതാറുകളെ സ്റ്റിക്കറുകളാക്കി മാറ്റുവാനും പറ്റും. വാട്സാപ്പിൽ എങ്ങനെയാണ് അവതാറുകൾ സൃഷ്ടിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയാം. വാട്സാപ്പിൽ സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അവതാർ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അവിടെ നിന്ന് സ്കിൻ ടോൺ തിരഞ്ഞെടുക്കണം. ശേഷം എഡിറ്റിംഗ് സ്യൂട്ടിലെത്തും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ, മുടിയുടെ നിറം, വസ്ത്രം, മുഖത്തിൻ്റെ ആകൃതി, ശരീരഘടന തുടങ്ങിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് മേക്കപ്പ്, ആഭരണങ്ങൾ, കണ്ണട തുടങ്ങിയവയും തിരഞ്ഞെടുക്കുവാൻ പറ്റും. ഇങ്ങനെ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന അവതാറിനെ പിന്നീട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ അവതാറിനെ സ്റ്റിക്കറാക്കി മാറ്റി ചാറ്റുകളിൽ യൂസ് ചെയ്യുവാനും പറ്റും.
12: സൈബർ ജാല

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: രസമുകുളം. പ്രിയപ്പെട്ടവരെ, വളരെ സ്വാദിഷ്ടമായ ഫിഷ് മോളി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ: മീൻ 300 ഗ്രാം, 5 പച്ചമുളക്, 1 സവാള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ 1/2 ടീസ്പൂൺ വീതം, തേങ്ങാപ്പാൽ 1/2 കപ്പ്, 2/2 കപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ പാകത്തിന്. ഇനി പാകം ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം. മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കണം. എന്നിട്ട് അതിൽ പകുതി മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും പുരട്ടിവെക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ ചൂടാക്കി അധികം മൂത്തു പോകാതെ വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി സവാള വഴറ്റുക. ഇത് ബ്രൗൺ നിറമാകുമ്പോൾ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക് എന്നിവയും 2/2 ചേർത്ത് ചെറിയ തീയിൽ തിളപ്പിക്കാം. നന്നായി തിളച്ചതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് 1/2 കൂടി ചേർത്ത് വാങ്ങിവെക്കാം. ഇത്രയുമായാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി തയ്യാറായി. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കണം. എന്നിട്ട് അതിൽ പകുതി മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും പുരട്ടിവെക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ ചൂടാക്കി അധികം മൂത്തു പോകാതെ വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി സവാള വഴറ്റുക. ഇത് ബ്രൗൺ നിറമാകുമ്പോൾ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക് എന്നിവയും 2/2 ചേർത്ത് ചെറിയ തീയിൽ തിളപ്പിക്കാം. നന്നായി തിളച്ചതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് 1/2 കൂടി ചേർത്ത് വാങ്ങിവെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഫിഷ് മോളി തയ്യാറായി. രസമുകുളം.
1: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
8: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
10: രംഗഗീതം.
9: പ്രായോജകർ:
11: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
9: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
11: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
9: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
12: ശരശയ്യ എന്ന നാടകത്തിനു വേണ്ടി PN ഗംഗാധരൻ ആലപിച്ച ഗാനം ഇന്ന് കേൾക്കാം. രചന വയലാർ, സംഗീതം LPR വർമ്മ.
13: സ്വർണമത്സ്യമേ സ്വപ്നം കണ്ടു തുടങ്ങു നടക്കും സ്വർണമത്സ്യം.

0: ശരശയ്യ എന്ന നാടകത്തിൽ പി എൻ ഗംഗാധരൻ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വയലാർ, സംഗീതം എൽ പി ആർ വർമ്മ.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെയേൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
5: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ശുഭദിനത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിൻ്റെ ഉത്തരത്തിനുള്ള സമയമാണ് ഇനി.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
2: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
7: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
7: ശ്രീകാന്ത് നേത്രാലയ.
6: ചോദ്യം ഇതായിരുന്നു, മൊണ്ടാഷ് എന്ന ചലച്ചിത്ര സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ സെർജി ഐസൻസ്റ്റീൻ ആണ്.

0: മൊണ്ടാഷ് എന്ന ചലച്ചിത്ര സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അദ്ദേഹം കാർട്ടൂണിസ്റ്റ്, നാടകക്കാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായതിന് ശേഷമാണ് സിനിമയിൽ എത്തുന്നത്. സ്ട്രൈക്ക്, ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, ഒക്ടോബർ തുടങ്ങിയ നിശബ്ദ ചലച്ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. സിനിമയിൽ വ്യത്യസ്ത ദൃശ്യങ്ങളെയോ ചിത്രങ്ങളെയോ അടുത്തടുത്ത് വെച്ച് ഒരു പുതിയ സ്വതന്ത്രമായ അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്ന എഡിറ്റിംഗ് രീതിയാണ് മൊണ്ടാഷ്.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ ഇന്നത്തെ സമയം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വന്യരാണ് നിങ്ങളെന്നോർക്കുക, മെരുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇസഡോറ ഡങ്കിൻ്റെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ശുഭദിനത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അസ്കർ, കൂടെ ജയ ടി ടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
6: എഫ് എം ശുഭദിനം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡും. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
2: പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞു. കാറ്റിനോടും മഴയോടും പൂമ്പാറ്റയോടും മിണ്ടിയും പറഞ്ഞും കുട്ടികൾ കളിച്ചിരികളുമായി സ്കൂൾ അങ്കണങ്ങളെ വർണ്ണാഭമാക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് എന്റെ ഗാനത്തിൽ വിരുന്നെത്തുന്നത് കുറുവ AUP സ്കൂളിലെ ഷഫീഖ് മാഷാണ്. സമൂഹമാധ്യമങ്ങളിൽ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക്. കുരുന്നുകളുമായി സംവദിക്കുന്ന റീലുകളിലൊക്കെ നിറയുന്നത് പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും ആഘോഷങ്ങളാണ്. മികച്ച ഒരു കലാകാരൻ കൂടിയാണ് മക്കരപ്പറമ്പ് സ്വദേശിയായ ടി ഷഫീഖ്. മിമിക്രിയും പാട്ടും ഫോട്ടോഗ്രഫിയുമൊക്കെ ഏറെ പ്രിയങ്കരം. ഷഫീഖ് മാഷിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും ഇതാ.
3: കുട്ടികളെ, കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്ക്രീനുകളിൽ കാണുന്ന ആ ഷഫീഖ് മാഷാണ് ഇന്ന് മഞ്ചേരി നിലയത്തിൽ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും അങ്ങനെ ഒരു അവസരം തന്നതിലും. ഞാൻ ആദ്യം തന്നെ ഈ നിലയത്തിന് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മുടെ കുഞ്ഞുമക്കളോട് സല്ലപിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ ചിരിയുടെ ഒരു ഭാഗമായിട്ട് മാറാനും കഴിഞ്ഞ ഒരു വല്ലാത്തൊരു ദിവസമാണ് ഈ സ്കൂൾ തുറന്ന ദിവസം. ഷഫീഖ് എന്ന് പറയുന്ന ഞാൻ നിങ്ങളുടെ മുന്നിലെ വന്നത് ഒരുപാട് പഠന സംബന്ധമായിട്ടുള്ള റീലുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ എത്താൻ കാരണം നിങ്ങളിലുണ്ടാവുന്ന വിരസതയെ മാറ്റി വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കുക എന്നതാണ്. ധാരാളം പാട്ടുകളിലൂടെയാണ് ഞാനും എത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്ത തുള്ളൽ പാട്ട്. തുള്ളലെന്ന് കേട്ടാലുടനെ കുഞ്ചന നമ്മൾ ഓർക്കണം കേട്ടോ. അതിനുശേഷമാണ് എനിക്ക് ധാരാളമായിട്ട്

അംഗീകാരങ്ങളൊക്കെ കിട്ടിയത്. അതിനുശേഷം ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റി. കുട്ടികളുടെ മനസ്സിൽ ഞാൻ ആ പാട്ട് എത്തിച്ചതുപോലെ എൻ്റെ മനസ്സിലും ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പല പരിപാടികൾക്ക് പോയാലും കുട്ടികൾ എന്നോട് ചോദിച്ച് പാടാറുള്ള ഒരു പാട്ട്.

ഞാനിങ്ങനെ ക്ലാസ്സുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ വളരെയേറെ താല്പര്യത്തോടു കൂടി സസൂക്ഷ്മം എന്നെ ഇങ്ങനെ കേട്ട് നിൽക്കാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണ്? അവരാഗ്രഹിക്കുന്ന

രൂപത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ തുടർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഥാപ്രസംഗം ചെയ്യാറുണ്ട്. കഥാപ്രസംഗമൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ആദ്യം കഥാപ്രസംഗം എന്ന് പറയുന്ന കലയെ അവർക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ആ ഒരു ശൈലിയിലൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വളരെ ആപ്റ്റായിട്ട് കുട്ടികളതിങ്ങനെ കേട്ട് അവിടെ ഗാന്ധിജി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. 1915 ബോംബെ തുറമുഖം. ബോംബെ തുറമുഖത്തിൽ അതെ, ഒരാൾ വന്നിറങ്ങുകയാണ്. ആരാണത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആരാണത് എന്നുള്ള രൂപത്തിൽ വരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു അവതരണമൊക്കെ നടത്തി അത് ഗാന്ധിജിയിലേക്ക് എത്തുമ്പോൾ അവരിതിങ്ങനെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഇടയിൽ ഈ ഒരു പഠനതന്ത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഒരു ലോകത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു എൻ്റർടൈൻമെൻ്റ് അവർക്ക് ക്ലാസ് റൂമിൽ കൊടുക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തലുകൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് പരീക്ഷണം പോലെ നടത്തി വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ പ്രാക്ടീസൊക്കെ നടത്തി ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ തയ്യാറാക്കി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ വളരെയേറെ എഫക്റ്റീവായിട്ട് മാറുന്നു. അങ്ങനെ സ്കൂളും സ്കൂളിൻ്റെ ചുറ്റുപാടുകളും കുട്ടികളിങ്ങനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറ്റുമ്പോൾ ഹാപ്പി ആവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ എല്ലാ ദിവസവും ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് സ്കൂളുമായി ബന്ധപ്പെട്ട്, അധ്യാപകരുമായി ബന്ധപ്പെട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. നാടാ

രസകരമായിട്ട് പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഒരു കൃത്യമായ ഒരു പാഷനാണ്. ആ പാഷൻ ഞാൻ അറിഞ്ഞ് കുട്ടികളിലേക്ക് അത് ചെയ്യുമ്പോൾ വളരെയേറെ കൃത്യമായ ഒരു റിസൾട്ട് തരുമ്പോഴാണ് വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. ഒരു കുട്ടിയുടെ ശ്രദ്ധ അത് കിട്ടാൻ വേണ്ടിയിട്ട് നേരനുഭവങ്ങൾ കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു തീം. നേരനുഭവങ്ങൾ കൊടുക്കാൻ ക്ലാസ് റൂമിലേക്ക് പഠിപ്പിക്കാനുള്ള സംഗതികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവജാലങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള നേതാക്കൾ ഉണ്ടാവാം, കവികൾ ഉണ്ടാവാം, എഴുത്തുകാരുണ്ടാവാം, അഭിനേതാക്കൾ ഉണ്ടാവാം. ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഈ തലമുറക്ക് പരിചിതമല്ലാത്ത എഴുത്തുകാരെയും അവരുടെ മുഖം മൂടി ധരിച്ച് അവരെക്കുറിച്ച് പറഞ്ഞ് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ക്ലാസ് റൂമിൽ കൊണ്ടുവരും. അതിന് എടുക്കുന്ന ഒരു എഫേർട്ടെന്ന് പറഞ്ഞാൽ അവരുടെ റേഡിയോ ഇൻ്റർവ്യൂകളും ടി വി ഇൻ്റർവ്യൂകളൊക്കെ കൃത്യമായി ഇരുന്ന് പഠിച്ച് ആ ശൈലി സ്വീകരിച്ച് അവരുടെ സംസാര രീതി മനസ്സിലാക്കി ആ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു എഴുത്തുകാരനെ സാഹിത്യകാരനെ അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പി എൻ പണിക്കരെ, ഒ എൻ വി കുറുപ്പിനെ, അതുപോലെ കുഞ്ഞുണ്ണി മാഷിനെ, അക്കിത്തത്തിനെ, ഇങ്ങനെയുള്ള പാഠഭാഗത്ത് വന്നു പോകുന്ന ആളുകളെ എത്തിക്കുക നമ്മൾ ഈ ശ്രമം നടത്താറുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കുന്ന ഒരു അനുഭവം വളരെ വലുതാണ്. എന്നോട് എപ്പോഴും പറയും, മാഷ ഇന്ന് എന്തായിരുന്നത്? ഒ എൻ വി ആയിരുന്നു അല്ലേ? വീട്ടിൽ നിന്നിട്ട് ഒ എൻ വിയെ കുറിച്ച് തന്നെയാണ് കുട്ടി പറയണത്. മുഖം മൂടി വെച്ചിട്ട് ഞങ്ങളെ മാഷ് വന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ധാരാളം അധ്യാപകർ, നിങ്ങൾക്കും ഓർത്തെടുക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ടാവാം, നിങ്ങളെ മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് സ്വീകരിച്ച അധ്യാപകരുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജി എൽ പി എസ് കുറുവ എന്ന് പറയുന്ന എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന രണ്ടു ടീച്ചർമാർ എനിക്ക് നൽകിയ പിന്തുണ വളരെ വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചർ, എൻ്റെ ശ്രീലത ടീച്ചറൊക്കെ കണ്ണിലുള്ള കലയെ കണ്ടെത്തുകയും ആ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം തന്നതും അങ്ങനെയാണ്. ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്തുക, ആ കഴിവിനെ പരിപോഷിപ്പിക്കുക, കൂടുതൽ അവസരങ്ങൾ നൽകുക. അന്ന് അധ്യാപകനാവാൻ ശ്രമം നടത്തിയപ്പോൾ എൻ്റെ ഒരു അറബി ടീച്ചർ, സുഹൃത്ത് ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ, അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അധ്യാപന മേഖലയിലേക്ക് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ അധ്യാപന ജോലിക്ക് പാഷനായിട്ട് ഉൾക്കൊള്ളുന്നവർക്ക് വലിയ വാല്യൂ ഉണ്ട്. അധ്യാപനത്തിൽ ഏറെ സന്തോഷം തോന്നുന്നത് ഇന്നിപ്പോൾ നമ്മളെത്തിയ ഇവിടെ വന്ന ഈ ഒരു സമയം മുതൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നാഷണൽ ലെവലിലുള്ള ഒരു പത്രത്തിൽ വാർത്താക്കുറിപ്പ് വരാനൊക്കെ കാരണമായി. അതിൽ വലിയ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഇന്ന് ഞാൻ പല വിദ്യാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള പാട്ടുകൾ സ്വന്തമായിട്ടൊക്കെ പാടാറുണ്ട്. അതിൽ ചെറിയ മക്കളാണ് എൻ്റെ അടുത്ത് അധികം വരാറുള്ളത്. അപ്പോൾ അവർ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിത്തരാമോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അധികം പാടിക്കൊടുക്കുന്നത് കട്ടുറുമ്പിന് കല്യാണം.

ഇനി നേരനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന അപ്പുറം ഞാനൊരു പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഞങ്ങളുടെ പാഠഭാഗത്തെ പരിസര നിരീക്ഷണത്തിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഒരു അധ്യാപകനാണ് എന്നെ ഒരു പരിസര നിരീക്ഷകനാക്കി മാറ്റിയത്. ചുറ്റുപാടിലും സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു സംഗതി പാഠഭാഗത്തിലെ ആസ്പദമാക്കിയിട്ടാണ്. ഞാനൊരു പൂമ്പാറ്റകളുടെ ഒരു കാലചക്രം, മുട്ട ഇടുന്നത് മുതൽ അത് പുഴുവായി മാറുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് മാറുന്നു, പ്യൂപ്പ പിന്നീട് ശലഭമായിട്ട് മാറുന്നു. ഇത് ഞങ്ങളുടെ പാഠഭാഗത്തിൽ വരുന്ന സമയത്ത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിയുടെ മുട്ട വിരിഞ്ഞ ലാർവകളെ സൂക്ഷിച്ച് ആ ലാർവകളെടുത്ത് ഭരണിയിലാക്കി അതിൻ്റെ ഓരോ മാറ്റങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കാണിച്ച് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ദേശാടന പക്ഷികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. അതിൽ തന്നെ കുട്ടികളുടെ ക്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ അതിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാറുണ്ട്. ഞാൻ കണ്ട പക്ഷികളുടെ ചിത്രങ്ങൾ അവരിലേക്ക് കൊടുക്കുകയും അവർ കണ്ട പക്ഷികൾ അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനർത്ഥം ഇന്നത്തെ തലമുറ പ്രകൃതിയോട് മുഖം തിരിച്ച് മറ്റു ഈ ടെക്നോളജിക്കൽ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ തൻ്റെ ചുറ്റും നടക്കുന്ന ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, കൗതുക ലോകം തന്നെയാണ്, അത് കാണിക്കാനുള്ള ഒരവസരമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ അവധിക്കാലത്ത് വരെ അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പരിചിതമല്ലാത്ത ചില സസ്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് ഈ സസ്യങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളത് കണ്ടെത്തണം. നമ്മുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് ഈ മഷിത്തണ്ട് ചെടി. മഷിത്തണ്ട് ചെടിയിലൂടെ നീല വെള്ളം കയറി പോകുന്നതൊക്കെ നമ്മൾ ചെറിയ കാലത്ത് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മഷിത്തണ്ട് ചെടിയെ പരിചയപ്പെടുത്തി, അത് കണ്ടെത്തി, ഇതുപോലെ വേരുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന അത് പ്രോസസ്സൊന്ന് കാണാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കാറുണ്ട്. ഈ പാഠഭാഗങ്ങൾ ഇങ്ങനെ രസകരമായി എത്തിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പല അധ്യാപകരും ചോദിക്കാറുണ്ട്. പാഠഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ പ്രയാസകരമായിട്ടുള്ള സംഗതികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് താളാത്മകമായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊരു പഠിക്കുന്ന വസ്തുവല്ല എന്നും കുട്ടി അറിയാണ്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടി പിന്നീട് പരീക്ഷ പോലുള്ള വിലയിരുത്തലിൽ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് ഉത്തരം നൽകുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങൾ മാത്സിൽ ചുറ്റളവ് പഠിപ്പിക്കുന്ന സമയത്ത് ശരിക്കും ചുറ്റളവ് കാണാനുള്ള ഒരു സൂത്രവാക്യം നമ്മളെല്ലാവരും എത്ര മുതിർന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവും. അവിടെയാണ് നമ്മളൊരു മുദ്രാവാക്യ ശൈലിയിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. നീളം വീതി കൂട്ടുന്നു, രണ്ടു കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ കിട്ടും ചുറ്റളവ്, അപ്പോൾ കിട്ടും ചുറ്റളവ്.

ധാരാളം പാട്ടുകൾ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാട്ടാണ് മാനത്തേ മാരിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷെഫീഖ് മാഷ്.
3: കുട്ടികൾ ഒരു വലിയ അനുഭവമാണ്. എത്ര വലിയ ദുഃഖത്തോടെ വരുന്ന കുട്ടിയും, നമ്മുടെ വൽപ്പാറ അപകടം നടന്ന വിദ്യാലയത്തിലെ ആ മക്കൾ, അവരുടെ അധ്യാപകരൊന്നും അവരുടെ കൂടെ ഇല്ല. അവരുടെ ഹൃദയം വളരെയേറെ നുറുങ്ങുന്ന വേദനയിലാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, കളിക്കൂട്ടുകാരിയായ ടീച്ചർമാർ ആ വിദ്യാലയത്തിൽ നിന്ന് വിടവാങ്ങി പോയി അവർ വീണ്ടും ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഒരു തടം കെട്ടി നിൽക്കൽ, നമ്മൾ പറയാറുണ്ട് സങ്കടം തടം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്രവേശനോത്സവ ദിനത്തിൽ അവരുടെ കണ്ണുകളിലൊക്കെ ഈ പുതിയ അധ്യയനത്തിൻ്റെ ഒരു തിളക്കം കണ്ടിരുന്നു. അവർ അവിടുത്തെ പാട്ടുകളും അവിടുത്തെ തമാശ നിറഞ്ഞ അന്തരീക്ഷങ്ങളും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കളികളും വർണ്ണശബളമായിട്ടുള്ള ബലൂണുകളും അന്തരീക്ഷത്തിനോടൊക്കെ എത്ര പെട്ടെന്നാണ് അവർ ചേർന്ന് നിന്നത്. അവിടുത്തെ അധ്യാപകരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. മരണപ്പെട്ടു

പോയ ടീച്ചർമാരൊക്കെ എൻ്റെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് ഈ വർഷത്തേക്കുള്ള ഡേറ്റ് മുന്നേ വാങ്ങിയിരുന്ന ആഷ ടീച്ചറൊക്കെ ഉണ്ട്, നല്ല പാട്ടുകാരിയായിരുന്നു. ഞാൻ അവരിപ്പം സഹ ആർ പി ആയിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ആ ടീച്ചറും ഇതുപോലെ ധാരാളം പാട്ടുകൾ ഞങ്ങളുടെ ഇരിക്കുന്ന വേദിയിൽ പാടാറുണ്ട്. ടീച്ചറുടെ ട്രെയിനിങ് നടക്കുന്ന ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടിപ്പിക്കാറുണ്ട്. അതിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ടാണ്

നമ്മൾ ഈ പ്രകൃതി നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളതാണ്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക. പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിലുള്ള കുറേ ദുശീലങ്ങളുണ്ട്. ദുശീലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളെന്ന് കരുതി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു സംഗതി എന്താ, പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഒരു തൈ നടും, ആ തൈ പിന്നെ നമ്മൾ നോക്കുന്നു അടുത്ത പരിസ്ഥിതി ദിനത്തിനാണ്. പരിചരണം പോലും കിട്ടാതെ അതിൻ്റെ ഒരു അടയാളം പോലും ബാക്കിയുണ്ടാവില്ല. അതല്ല യഥാർത്ഥത്തിലൊരു പരിസ്ഥിതി സ്നേഹം. പരിസ്ഥിതി സ്നേഹമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, നമ്മളായി സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. വലിച്ചെറിയാതിരിക്കുക എന്ന ശീലം നമ്മളിൽ വന്നാൽ നമ്മൾ ഏറ്റവും വലിയൊരു പരിസ്ഥിതി സ്നേഹിയാണ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ നിന്നൊക്കെ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോധമില്ലാതെ വലിച്ചെറിയുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത്, പരിസ്ഥിതിയെ സ്നേഹിക്കുക എന്നുള്ളതും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് മരം നടുക എന്നുള്ളത്, അതൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാഠഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തോ അല്ലാതെയോ നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചില പ്രവർത്തനങ്ങളിൽ അധ്യാപകൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രവർത്തനങ്ങളായിട്ടത് മാറണം. ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെയും അതിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. മത്സ്യങ്ങളെ നിരീക്ഷിക്കാനും നീർപക്ഷികളെ നിരീക്ഷിക്കാനും ചലഭങ്ങളെ നിരീക്ഷിക്കാനും മറ്റ് ജീവജാലങ്ങളെ നിരീക്ഷിക്കാനും ചെറുപ്രാണികളെ നിരീക്ഷിക്കാനും പരിസ്ഥിതിയുടെ നന്മയ്ക്ക് വേണ്ടി അവർ അവരായിട്ട് ചെയ്യുന്ന കുറേ പങ്കുണ്ട്. അത് നിരീക്ഷിക്കാനുള്ള അവസരങ്ങൾ അധ്യാപകരും ആ വീട്ടിലെ ബന്ധുക്കളും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്ന തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകനും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും പങ്കുണ്ട്. ഇനി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കലാഭവൻ മണി.

അദ്ദേഹത്തിനോട് ഒരു ചെറിയ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നുള്ള നിലക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ട്, കുമ്പായി കൊച്ചാണ്ടി പാണം കത്തുണുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ലേ, ഇതും ഞാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്.

ഞങ്ങളുടെ പരിസര പഠനത്തിൽ തന്നെ വാർത്താവിനിമയ ഉപാധികളിൽ ഒരുപാട് സംഗതികൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ക്ലാസ് റൂമിൽ വന്നുപോയ ഒരു സംഗതിയാണ് റേഡിയോ. ഞാനിന്ന് അത്തരം ഒരു റേഡിയോ നിലയത്തിലാണുള്ളത്. ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പാഠപുസ്തകത്തിൽ വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷം കണ്ടിരുന്നു. ക്ലാസ് റൂമിൽ നല്ല ഒരു റേഡിയോ കൊണ്ടുവന്ന് ആ സമയത്ത് കിട്ടാവുന്ന പ്രക്ഷേപണ പരിപാടികളൊക്കെ കുട്ടികളെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ലോക റേഡിയോ ദിനത്തിൻ്റെ അന്ന് ക്ലാസ് റൂമിൽ അത് കൊണ്ടുപോയി നമ്മുടെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന വയലും വീടും എന്ന് പറയുന്ന പരിപാടി മുരളീധരൻ തഴക്കര ഞങ്ങളുടെ പാഠഭാഗത്തിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കുട്ടികളുമായിട്ടൊരു വീഡിയോ കോളൊക്കെ ചെയ്ത് കോൺഫറൻസൊക്കെ ചെയ്തിട്ട് വയലും വീടും പരിപാടി കേൾപ്പിച്ചു കൊടുത്തിട്ടൊക്കെയുണ്ട്. അദ്ദേഹം അതേ ശൈലിയിൽ തന്നെ ഞങ്ങൾക്കത് അവതരിപ്പിച്ചു തന്നു. ഞാൻ February 13 കൃത്യമായ ഒരു ദിവസത്തിൻ്റെ അന്ന് ഒരു ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമിൽ റേഡിയോ കൊണ്ടുപോയി അതിൽ ആ സമയത്ത് പ്രക്ഷേപണം ചെയ്തിരുന്ന സംഗതികൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. അവർ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. ഈ ആകാശവാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവതാരകനായിരുന്നു ഗോപകുമാർ. അദ്ദേഹത്തിൻ്റെ ശൈലിയിലൊക്കെ ഞാൻ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത് മലയാള ചലച്ചിത്ര ഗാനങ്ങളെ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഭാഗം. എല്ലാ വർഷവും February 13 റേഡിയോ ദിനാചരണത്തിൻ്റെ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കേൾപ്പിക്കാറും ഉണ്ട്.

ഇന്ന് എ പ്ലസ്സുകളുടെ ചാകരകളാണ്. വലിയ വലിയ നേട്ടങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ നേടുന്നത്. പക്ഷേ ഈ നേട്ടത്തിന് പിന്നിലൊക്കെ നമുക്ക് അഹോരാത്രം നമ്മുടൊപ്പം പിന്തുണ തന്ന, നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു അമ്മ, ഒരച്ഛൻ, അച്ഛനേക്കാൾ കൂടുതൽ അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തി തരുന്നത് അച്ഛനാണെങ്കിലും ഓരോ കാലത്തും നമ്മളുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പിന്തുണ തന്നു നമ്മളെ കൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മളെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ആ അമ്മമാർക്ക് തണലാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ അമ്മയെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുന്ന ഒരു തലമുറ. ഈ രൂപത്തിലാവണം നമ്മുടെ ഈ വിദ്യാർത്ഥികാലം, അതിനുശേഷമുള്ള കാലം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്.

പ്രവേശനോത്സവം കഴിഞ്ഞു, സ്കൂളുകൾ തുറന്നു. വലിയ പ്രതീക്ഷകളാണ് രക്ഷിതാക്കൾക്കും സമൂഹത്തിനും. ആ പ്രതീക്ഷകൾ നേടിയെടുക്കാനാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. തിളങ്ങുന്ന നിങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു ചാകര തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അധ്യയനമായിട്ട് മാറട്ടെ. പരീക്ഷകളിലൊക്കെ വിജയം കിട്ടാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. എല്ലാവിധ ആശംസകളും നേരാം. ഞാൻ ഓർത്തു പോകുന്നത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ വലിയ ഉരുൾപൊട്ടലുണ്ടാവുകയും ആ ഉരുൾപൊട്ടൽ ഉണ്ടായി ധാരാളം പേർ മരണപ്പെടുകയൊക്കെ ചെയ്തു. ഇന്നും അവിടെ ഒരു അതിൻ്റെ ഒരു സങ്കടശേഷിപ്പായിട്ട് നിൽക്കുന്ന അവിടുത്തെ വെള്ളാർമല സ്കൂളാണ്. ഇന്നും ഞാൻ അവിടെ പോവാറുണ്ട്, അവിടുത്തെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അവിടുത്തെ കുട്ടികൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വയനാട് പോകുന്ന സമയത്ത് അവനെ കാണാനൊക്കെ പോവാറുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ ഒരു പാട്ട്, ആ പാട്ടിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഉണ്ണിസാറും അവിടുത്തെ ഒരു ഗ്യാങ്ങൊക്കെ എനിക്ക് ഏറെ കാലത്ത് നമ്മളെ വല്ലാതെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ്. അതിലുണ്ടായിരുന്ന ഒരു പാട്ടാണ്.

0: പ്രകൃതി നേരത്തെ സൂചിപ്പിച്ചു, പരിസ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറുക. ഒരു ചടങ്ങിന് വേണ്ടി, ഒരു ഫോട്ടോക്ക് വേണ്ടി ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ. ചെടി നടുന്ന ഒരു വീട്ടിലെ ഒരാൾ എല്ലാവരും ഒരു ചെടിയിലെ പിടിക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് ഡിസ്റ്റൻസിൽ നാല് മരങ്ങൾ വളർത്തുക. ചെടി മാത്രം എന്നുള്ള രൂപത്തിലേക്കല്ല, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ മറ്റുള്ളവരെയും കൂടി ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക. ഒരു മരം നട്ടാൽ ഒരു ലോകം നട്ടതിന് തുല്യമാണ്. കാലങ്ങളോളം നമുക്ക് തരുന്ന അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് വലുതാണ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും പരിസ്ഥിതി ദിന ആശംസകളും നേരാണ്.
1: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ടി ഷഫീഖ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9746315408. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746315408. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റും 52 സെക്കൻഡും.

0: വെനിസേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസേല ബന്ധങ്ങൾ അവലോകനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിച്ചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. RSPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിച്ചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. മയക്കുമരുന്ന് നിയന്ത്രണ സഹകരണം സംബന്ധിച്ച ഇന്ത്യ മ്യാൻമാർ 8-ാമത് ഉഭയകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അന്തർദേശീയ മയക്കുമരുന്ന് കടത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ് രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 വരെ. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 കോടി ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 2 വർഷത്തിനകമാണ് ഈ നേട്ടം. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം MLA രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. BJP ഇരിക്കൂർ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റും RSS ജനസംഘം പ്രവർത്തകനുമായിരുന്ന കല്യാട് മോഹനൻ നമ്പ്യാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:04 വൈകി 9:52, 1660 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-3-2-3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1-6-3-2-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5-6-6-1-0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകുന്നത്.

0: മഞ്ചേരി നഗരസഭാ പരിധിയിൽ 156 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് ആണുള്ളത്. 6 HLB കൾക്ക് ഒരു സൂപ്പർവൈസർ എന്ന കണക്കിൽ 26 സൂപ്പർവൈസർമാരും റിസർവ് എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരുമടക്കം 200 പേർക്കാണ് പരിശീലനം നൽകുന്നത്. 40 മുതൽ 50 പേർ വരെയുള്ള ഒരു ബാച്ചിന് 3 ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുക. കൌൺസിൽ ഹാളിൽ നടക്കുന്ന പരിശീലനം ഈ മാസം 22 വരെ നീണ്ടുനിൽക്കും. ചാർജ് സെൻസസ് ഓഫീസർ YP മുഹമ്മദ് അഷ്റഫ്, അഡീഷണൽ ചാർജ് സെൻസസ് ഓഫീസർ P നന്ദകുമാർ, സെൻസസ് ക്ലർക്ക് PA അഫ്സൽ എന്നിവരും വിവിധ സെൻസസ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ലോക പുകയിലരഹിത ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടക്കാവ് ഹോളിക്രോസ് കോളേജിൽ നടന്നു. പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കാലിക്കറ്റ് സർവകലാശാല, ജില്ലാ NSS സെൽ, ഹോളിക്രോസ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഹോളിക്രോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷൈനി ജോർജ് അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടോം വർഗീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹോളിക്രോസ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ലിജോ ജോസഫ്, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ ഡോക്ടർ KT മൂസിൻ എന്നിവർ സംസാരിച്ചു. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ദിശയുടെ ടോൾ ഫ്രീ നമ്പറുകളായ 1056, 104 എന്നിവയിൽ വിളിച്ച് ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് എന്നിവരുടെ സേവനം ഉറപ്പാക്കാമെന്നും ശ്വാസ ക്ലിനിക്കുകൾ, ജീവിതശൈലീരോഗ നിയന്ത്രണ ക്ലിനിക്കുകൾ, മാനസികാരോഗ്യ ക്ലിനിക്കുകൾ എന്നിവയിലും സർക്കാർ ആശുപത്രികളിലും പുകവലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും കൌൺസിലിംഗും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ടോൾ ഫ്രീ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. ഒരു നമ്പർ 1056, മറ്റൊരു നമ്പർ 104. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ സൈക്കോ സോഷ്യൽ സ്കൂൾ കൌൺസിലർ നിയമനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പരിശീലനം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത ഉദ്ഘാടനം ചെയ്തു. മറ്റന്നാൾ വരെയാണ് റെസിഡൻഷ്യൽ ട്രെയിനിംഗ് നടക്കുന്നത്. ചക്കാന്തറ പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B സിന്ധു അധ്യക്ഷയായി.
1: വികസന വാർത്തകൾ.

മഴവില്ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഴവില്ലിലെ ആദ്യഗാനം കേൾക്കാം. പാടിയത് കെ എസ് ചിത്ര. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: ആയിഷ ഗർഭിണിയാണോലേ.
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
8: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ വേദിക് IAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
9: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
10: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
11: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.

0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
2: ഡോക്ടർ ചേരാവള്ളി ശശി രചന നിർവഹിച്ച് KPC ചന്ദ്രശേഖരൻ സംഗീതം നൽകി. N. ശ്രീകാന്ത് പാടിയ ഗാനം വാസന്ത പുഷ്പങ്ങൾ എന്ന് തുടങ്ങുന്നു.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തെ ഒക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.

പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 11 മണിക്കുള്ള സ്മൃതിഗീതങ്ങളിൽ കേൾക്കാം ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിലൂടെ സന്ദേശം അയയ്ക്കാം. നമ്പർ പറയാം: 9495050600. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9495050600. രാവിലെ 11 മണിക്കുള്ള സ്മൃതിഗീതങ്ങളിലേക്ക്. മഴവില തുടരുന്നു. ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
5: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
5: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: മഴവില്ലിലിനി കേൾക്കാം നജീം അർഷാദ് പാടിയ ഗാനം.

0: FM പ്രധാന വാർത്തകൾ.
1: അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലംമാറ്റ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപക മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു 2ാം റൌണ്ടിൽ. കെ ശ്രീകാന്ത്, ലക്ഷ്യ സെൻ, മാളവിക ബൻസൂദ് എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 16160 മാംഗ്ലൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് 11:38 16330 മാംഗ്ലൂർ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52

0: എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റും 35 സെക്കൻഡും. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷ പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിന്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ വളരെ സീരിയസ് ആയ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങിയ അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിന്റെ

ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും, അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകൾ ഒന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്ക് വെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ 2 പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. 2. മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റാണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 മില്ലിഗ്രാം ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്, അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിന്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. 2, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിന്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 1 ആഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലുമല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്, കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം, പനിക്ക് ഓവർ പ്രാധാന്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്.

0: ഉദാഹരണം, ചിലപ്പോഴേ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും, ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിന്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിൽ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും. അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പിറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ, മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിന്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിന്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലം ആയതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിന്റെ ശക്തിയും അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ലായെങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു

0: ചുമ വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഇസൈമഴ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. പന്ത്രണ്ട് 10 ഇഷ്യൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ചു മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 6:50 ഇനിയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: വന്ന വന്ന പൂക്കൾ എന്ന ചിത്രത്തിൽ എസ് ബി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: തുടങ്ങി അജ്ഞാത

0: ബാങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: മലേഷ്യ വാസുദേവൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം ആൻ പാവൻ.

കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിൽ കോഴിക്കോട് മാത്രയിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പപ്പടം, അച്ചാർ, മസാല പൗഡർ നിർമ്മാണം പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 20 ദിവസമായിരിക്കും കാലാവധി. പ്രായപരിധി 18-49 വയസ്സിനും മധ്യേ. ഈ മാസം 7 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ 9447276470 എന്ന നമ്പറിൽ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9447276470.

കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് ITI IMC കീഴിൽ KCB ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ഞായറാഴ്ചകളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്ലാസ്. 50 പേരടങ്ങുന്ന 2 ബാച്ചുകളിൽ ബാക്കിയുള്ള സീറ്റുകളിൽ അഡ്മിഷന് ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയാം, 9539928683. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9539928683.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: FM പ്രധാന വാർത്തകൾ.
6: ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും നൂലിൽ പൌരന്മാർ ഒന്നിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ശക്തി പലമടങ്ങ് വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭയിൽ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി അംഗങ്ങൾ മുന്നോട്ട് പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ നിലവിലെ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കും. തെരുവിൽ ഉപേക്ഷിക്കുന്ന അനാഥാരോഗികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെത്തിക്കുമ്പോൾ പ്രത്യേക വാർഡും പരിചരണ അനുമതിയും അനുവദിക്കണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വിശദീകരണം തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറും ബീച്ച് ആശുപത്രി സൂപ്രണ്ടും പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിരപ്പള്ളിയിൽ ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൌത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പന തോട്ടത്തിലെത്തിയ ആനകളെ

0: ദൗത്യസംഘം വനത്തിലേക്ക് തുരത്തി. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി. കർഷകർ ഭീതിയിലാണ്. ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാടിനടുത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. ഡെറാഡൂണിൽ ഗോവയെ 19 റൺസിനാണ് കേരളം പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33, 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 163-30 മാംഗ്ലൂർ നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41, 163-23 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ലോക പുകയില വിരുദ്ധ ദിനാചരണം, പാലക്കാട് ജില്ലാതല ഉദ്ഘാടനവും. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണവും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കേരള വോളണ്ടറി ഹെൽത്ത് സർവീസസ്, കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിസരം മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൊട്ടശ്ശേരി വരെ ബോധവൽക്കരണ റാലിയും നടന്നു. കോട്ട്പ നിയമവും പുകയിലയും ആരോഗ്യ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് ടെക്നിക്കൽ അസിസ്റ്റന്റ് CM രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. പൊട്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കലിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും NCD നോഡൽ ഓഫീസറുമായ ഡോക്ടർ കാവ്യ കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന റിഷാദ് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മഴ പെയ്യുന്നതോടെ നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഒഴിവാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. തടസ്സം നേരിടുന്നതായി കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കണമെന്നും ദേശീയപാത അധികൃതരെ അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിക്കുമെന്നും അവർ അറിയിച്ചു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.

0: ദിവസവും കാലത്ത് 6:35
1: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
2: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
8: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
9: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്.

ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതി ഗീതങ്ങൾ.

ആദ്യഗാനം കേൾക്കാം. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി. ഗാനമാലപിച്ചിരിക്കുന്നത് പി മാധുരി. ഗാനശില്പികൾ എം ഡി രാജേന്ദ്രൻ, ദേവരാജൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നും കമറുനിസ നസീർ.

രാമൻകുട്ടി കൊണ്ടിപ്പറമ്പിന്റെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം കാവ്യമേള, പാടിയത് യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ ഈണം.

ഇണ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ബാബു കൊളത്തൂർ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ത്രിവേണി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നീലകണ്ഠൻ പടിഞ്ഞാറ്റുമുറി. വയലാർ രാമവർമ്മയുടെ വരികൾ ജി ദേവരാജന്റെ ഈണം. പാടിയിരിക്കുന്നത് പി ബി ശ്രീനിവാസ്, ലത എന്നിവർ.

സമയം 11 മണി കഴിഞ്ഞ് 21:10 ആയിട്ടുണ്ട്. ആകാശവാണി മഞ്ചേരി FM-ൽ നിന്ന് സ്മൃതിഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

എരമംഗലത്ത് നിന്ന് ശോഭാ ബാലൻ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം സീത. പി. സുശീല പാടിയ ഈ ഗാനത്തിന്റെ വരികൾ അഭയദേവ്, സംഗീതം വി. ദക്ഷിണാമൂർത്തി.

0: work from home, high salary. For a motto clickilo, adipoli.
1: Kudungi.
2: Agnyatha linkugalil click cheyyarathu. RBI parayunnu.
3: Arivu nedu jagratha pulartu.
4: രാജി മരത്തുംകൂടിന്റെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം ഇതാ ഒരു ധിക്കാരി, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എ ടി ഉമ്മർ.

അമ്പലപ്പടി കോളനിയിൽ നിന്നും സുമതി ബാലൻ ആവശ്യപ്പെട്ട ഗാനം ചിത്രം തകിലുകൊട്ടാമ്പുറം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ബാലു കിരിയത്ത്, സംഗീതം ദർശൻ രാമൻ.

പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി.

ചിത്രം മൂന്നാം പക്കം. പാടിയത് വേണുഗോപാൽ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ഇളയരാജ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വള്ളോമ്പ്രത്ത് നിന്ന് എം ബാലൻ.

ഇനി കേൾക്കാം എം വേലായുധൻ പുറ്റമണ്ണ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ബാബുമോൻ. ഗായിക പി സുശീല. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം എം എസ് വിശ്വനാഥൻ.

അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. പി ഭാസ്കറിന്റെ വരികൾ, ജി ദേവരാജന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേലക്കരയിൽ നിന്നും നസീമ.

ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നു മോഹൻദാസ് ചെമ്രക്കാട്ടൂർ. സുശീല പാടിയ ഈ ഗാനത്തിന്റെ വരികൾ വയലാർ രാമവർമ്മയുടേതാണ്. സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ചെറുതുരുത്തിൽ നിന്നും റസിയെ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സുജാത. ആശാ ഭോസ്ലെ പാടിയ ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

സ്മൃതിഗീതത്തിലെ അവസാന ഗാനം കേൾക്കാം. ചിത്രം കുപ്പിവള, പാടിയത് പി സുശീല, എ എം രാജ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഒറ്റപ്പാലത്തു നിന്നും റുക്കിയ ഹംസ, മക്കൾ ഷൈല, ഷെഹീന, ഷൈമ, ഷംല എന്നിവർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 25 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സി പ്രവിത. FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. വാർത്തകളിലൂടെയാണ് വിവരമറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനമുണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലമാറ്റങ്ങളും വിരമിക്കൽ സ്ഥലമാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലമാറ്റത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ സിപിഐഎമ്മുമായി ചർച്ച നടത്തിയതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇക്കാര്യത്തിൽ നിലപാട് എന്തെന്ന് സിപിഐഎം പറയട്ടെയെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരനെ അച്ഛൻ പൊള്ളലേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1207-6 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 12:05. 1605 ബംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 2 മിനിറ്റ് വൈകി 12:10. 1619 ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് 1:08. 2213 ലോകമാന്യതിലക് തിരുവനന്തപുരം വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:28 വൈകി 1:27. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 4:42 ആയിരിക്കുന്നു. ഇനി 12:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി KAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
9: എന്നും രാവിലെ 7:00.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: सुरक्षा स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത
3: ശനിയും ഞായറും രാവിലെ 7:50
1: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോപ്ലാസ്റ്റി കോർണിയ ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
3: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
1: റയാൻസ് സോപ്പ്സ് ആൻഡ്

0: ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
3: ഇനി കേൾക്കാം ഷബീറും ഷബ്നവും പാടിയത്.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.

0: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 33 സെക്കൻഡും. ഇപ്പോൾ ജാലകം. ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സെക്യൂർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കോഴ്സിലേക്കാണ് പ്രവേശനം. കെൽട്രോണിന്റെ കോഴിക്കോട്ടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസായ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പറുകൾ 0495-2301-772, മറ്റൊരു നമ്പർ 8590-605-2. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 ഈ മാസം 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. https://awards.gov.in മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-2378-9020. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-2027 അധ്യയന വർഷം LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കും. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും സഹിതം https://services.unorganized.wssb.org എന്ന ലിങ്ക് വഴി ഈ മാസം 5 അപേക്ഷിക്കണം. അപേക്ഷയും അനുബന്ധ രേഖകളുടെ പകർപ്പും കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ ഈ മാസം 6 ലഭിക്കണം. ഫോൺ നമ്പർ 0483-2730-400. ഇതുവരെ കേട്ടത് ജാലകം.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 30 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും.
0: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു.

0: 10,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
0: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ്സ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
3: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഏമ്പക്കമായി മുകളിലൂടെയും രണ്ട്, അഥവാ വായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോ വായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എരിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ് ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സിലിയാക് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയപാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളുടെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. ദഹനനാളത്തിൽ നിന്ന് അധിക വായു പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ മാർഗമാണ് ബെൽച്ചിംഗ്, സാധാരണയായി ബർപ്പിംഗ് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഗ്യാസ്ട്രിക് പ്രശ്നം മൂലം ആയിരിക്കാം. ബെൽച്ചിംഗ്, ഗ്യാസ്, വയറിളക്കം എന്നിവ ഒഴിവാക്കുവാൻ ഭക്ഷണം പതുക്കെ ചവയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ മാറാതെ തുടരുകയാണെങ്കിൽ ശരിയായ ചികിത്സ ലഭ്യമാക്കുക. ഹോമിയോപ്പതി ചികിത്സ ഇത്തരം ബുദ്ധിമുട്ട്

ബുദ്ധിമുട്ടുകൾക്ക് അത്യുത്തമമാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മുഖേന സാധാരണ ആദ്യമുണ്ടാകുന്ന ലക്ഷണം വയറുവേദനയാണ്. ഇത് വ്യത്യസ്ത തീവ്രതയിൽ ഉണ്ടാകാം. നെഞ്ചിനും പെൽവിസിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണങ്ങളെ ആശ്രയിച്ച് ഇത് ചെറിയ വേദനയായോ മങ്ങിയ ഇടവിട്ടുള്ള വേദനയായോ അല്ലെങ്കിൽ കടുത്ത വയറുവേദനയായോ അനുഭവപ്പെടാം. വയറുവേദന തോളിലേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിലും ഉണ്ടാകാം. ദഹന സംബന്ധമായതുപോലെ മറ്റു പല കാരണങ്ങളാലും വയറുവേദന ഉണ്ടാകാം. അതായത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചിരിച്ചിലും വയറുവേദനയും ഉണ്ടാക്കുന്നു. ആമാശയത്തിലെ ആസിഡ് അല്ലെങ്കിൽ ബൈൽ അന്നനാളത്തിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് GERD എന്നാൽ അടിവയറ്റിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള മറ്റ് സങ്കീർണതകൾക്കും കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്.

0: കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. അപ്പെൻഡിക്സ് വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അടിവയറ്റിലെ വലതുവശത്തുള്ള വൻ കുടലിലാണ് അപ്പെൻഡിക്സ് കാണപ്പെടുന്നത്. കോളിസിസ്റ്റൈറ്റിസ് കാരണം വയറുവേദന ഉണ്ടാകാം. ഈ അവസ്ഥയിൽ പിത്താശയത്തിന് വീക്കം സംഭവിക്കുകയും വലതുവശത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് മലബന്ധം. ക്രോൺസ് രോഗം വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ രോഗത്തിൽ വൻകുടലും ചെറുകുടലും ആണ് സാധാരണയായി ബാധിക്കപ്പെടുന്നത്. ഇത് സാധാരണയായി മലബന്ധം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയറിളക്കം അടിവയറ്റിലെ വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് അണുബാധ, മരുന്നിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ എന്നിവ മൂലം ഉണ്ടാകാം. പിത്താശയക്കല്ലുകൾ വയറുവേദനയ്ക്ക് കാരണമാകും. ഈ അവസ്ഥയിൽ പിത്തരസത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതുമൂലം പിത്താശയത്തിൽ കല്ലുകൾ രൂപം കൊള്ളുന്നു. വയറുവേദനയുടെ ഒരു കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ആമാശയം വീർക്കുകയും പലപ്പോഴും ഓക്കാനമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. മദ്യം, പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കുടലിനും ആമാശയത്തിനും വീക്കമുണ്ടാക്കുന്നു. ഇത് വയറുവേദനയ്ക്കും കാരണമാണ്. അതുപോലെ അമിത അസിഡിറ്റി വയറുവേദനയ്ക്ക് കാരണമാകും. അത് നിങ്ങളുടെ ദഹനനാളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മരുന്നുകൾ, സമ്മർദ്ദം, പുകവലി, ജങ്ക് ഫുഡ് കഴിക്കൽ എന്നിവയാൽ ഇത് സംഭവിക്കാം. വൃക്കയിലെ കല്ലുകൾ അടിവയറിൽ വേദനയ്ക്ക് കാരണമാകും. ഇത് അതികഠിനമായിരിക്കും. ഇത്തരം കല്ലുകൾ നിങ്ങളുടെ വൃക്കകളിലോ മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉണ്ടായേക്കാം. ലാക്ടോസ് അസഹിഷ്ണുത വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് ലാക്ടോസ് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. പെറിട്ടണൈറ്റിസ് മൂലമാണ് വയറു മുഴുവനും വ്യാപിക്കുന്ന വേദന ഉണ്ടാകുന്നത്. ഇത് വയറിന്റെ ഭിത്തിയിലും വയറിലെ അവയവങ്ങളെ ചുറ്റിയുള്ള പാളിയിലും ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. ചെറുകുടലിലും വയറിലും ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ വേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഇത് സാധാരണയായി എച്ച് പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ എന്നിവയാൽ അവസ്ഥ വഷളാകുന്നു. വയറിലെ ക്യാൻസർ പൊക്കിളിന് മുകളിലുള്ള വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് മലബന്ധം, വയറുവീർക്കൽ, എരിച്ചിൽ, ആവർത്തിച്ചുള്ള ഛർദി, വിശപ്പ് കുറയൽ, ഛർദിയിൽ രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. പാൻക്രിയാറ്റിസ് ദഹന സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകും. ഇത് നിരന്തരമായ ഛർദിയോടുകൂടെ കഠിനമായ വയറുവേദനയിലേക്ക് നയിച്ചേക്കാം. ദഹന എൻസൈമുകളും ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞുമുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാകാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിലുണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾക്കും മരുന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ രോഗിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പരിഗണിച്ചാണ് മരുന്ന് നിർണയിക്കുന്നത്. ഇവിടെ രോഗത്തെക്കാളും രോഗലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. നെക്സ്ഫോമിക, ലൈക്കോപോഡിയം, കാർബോവെച്ച്, സിങ്കോണ, പൾസാരില്ല മുതലായ ധാരാളം മരുന്നുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യു എസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ

0: എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. June 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000 വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. June 6 പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ

0: പ്രസിഡന്റ് മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: സൈക്ലിംഗ് അപ്നെ ജീവൻ കാ ഹിസ്സ ബനായി. സൈക്ലിംഗ് കേവൽ ഏക് വ്യായാം യാ ഏക് ദിൻ കി ഹോബി നഹി ബൽക്കി സ്വസ്ഥ് ഓർ സശക്ത ജീവൻ ശൈലി കി പെഹചാൻ ഹൈ. യഹ് ഹമാരെ സ്വാസ്ഥ്യ കെ സാത് സാത് പര്യാവരണ കോ സുരക്ഷിത് രഖനെ കാ സബ്സെ സസ്ത സുന്ദർ ഓർ ടികാവ് മാധ്യമ ഹൈ. ജിത്നാ അധിക ഹം സൈക്കിൾ കാ ഉപയോഗ കരെങ്കെ ഉത്നാ ഹി പ്രദൂഷണ കം ഹോഗാ.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് കേൾക്കാം ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 എഫ് എം പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 3:35 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ,

4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 5 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 കൊല്ലം ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്: ഇനം ചീര പച്ച നാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. ചീര ചുവപ്പ് നാടൻ 20-30, മറുനാടൻ 20-30. കുമ്പളങ്ങ നാടൻ 12-20, മറുനാടൻ 12-20. ഏത്തയ്ക്ക നാടൻ 52-60, മറുനാടൻ 52-60. പാളയൻ തോടൻ നാടൻ 22-30, മറുനാടൻ 23-30. റോബസ്റ്റ നാടൻ 22-30, മറുനാടൻ 26-35. പാവയ്ക്ക നാടൻ 35-45, മറുനാടൻ 34-44. ചുരയ്ക്ക നാടൻ 13-20, മറുനാടൻ 13-20. പയർ നാടൻ 50-65, മറുനാടൻ 35-45. വെള്ളരി നാടൻ 14-20, മറുനാടൻ 13-20. ചേന നാടൻ 22-30, മറുനാടൻ 22-30. കോവയ്ക്ക നാടൻ 40-50, മറുനാടൻ 35-45. മാങ്ങ പച്ച നാടൻ 25-35, മറുനാടൻ 25-35. മത്തൻ നാടൻ 18-25, മറുനാടൻ 18-25. പടവലം നാടൻ 22-30, മറുനാടൻ 22-30. ഇഞ്ചി നാടൻ 110-130. മരച്ചീനി നാടൻ 18-24. ഞാലിപ്പൂവൻ മറുനാടൻ 45-55. പൂവൻ മറുനാടൻ 40-50. ബീട്രൂട്ട് 40-50. വെണ്ടയ്ക്ക 40-50. വഴുതന 32-40. കത്തിരി ഉരുണ്ടത് 25-34. ക്യാബേജ് 24-30. ക്യാരറ്റ് 45-55. കാളിഫ്ലവർ 40-50. കൊത്തമര 40-50. കൂർക്ക 70-80. ചേമ്പ് വലുത് 45-55. ചേമ്പ് ചെറുത് 35-45. മുരിങ്ങക്കായ 35-45. ബീൻസ് 85-100. പച്ചമുളക് 50-60. കറിനാരങ്ങ 70-80. ചെറുനാരങ്ങ 4-5. സവാള 25-28. ചെറിയ ഉള്ളി 60-70. ഉരുളക്കിഴങ്ങ് 24-30. തക്കാളി 40-44. അമരപ്പയർ 65-75. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 65 രൂപ, മൊത്തവില 66 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 45 രൂപ, മൊത്തവില 46 രൂപ. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ 5 മിനിറ്റും 43 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ

1976 അന്നക്കിളി എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചാണ് ഇളയരാജ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. തമിഴ് സിനിമാ രംഗത്ത് ആണ് ഇളയരാജയുടെ കൂടുതൽ സംഭാവനകളെങ്കിലും തെലുങ്ക്, മലയാളം, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളിലെ സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇളയരാജ തമിഴ്നാടിൻ്റെ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തൻ്റെതായ ഒരു ശൈലി ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി 1993 ക്ലാസിക് ഗിറ്റാറിൽ ഇളയരാജ ലണ്ടനിലെ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും സ്വർണ്ണ മെഡലോടെ ഡിപ്ലോമ കരസ്ഥമാക്കി.

2000-ൽ ഇളയരാജ സിനിമാ സംഗീതത്തിൽ നിന്ന് വ്യതിചലിച്ച് ചില ആൽബങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നു. ഇളയരാജയോടുള്ള ആദരപൂർവ്വം അദ്ദേഹത്തെ ഇസൈജ്ഞാനി എന്ന് വിളിക്കാറുണ്ട്.

ഇന്ന് ഗാനാമൃതത്തിൽ ആലോലം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ശ്രീനിയും പാടിയത് കാവാലം നാരായണ പണിക്കരുടെ വരികൾ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ഇളയരാജയ്ക്ക് ദേശീയവും അന്തർദേശീയവുമായ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 4 തവണ ഭാരത സർക്കാരിൻ്റെ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൽ 3 തവണ മികച്ച സംഗീത സംവിധാനത്തിനും 1 തവണ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായിരുന്നു. ഭാരത സർക്കാർ നൽകുന്ന പത്മഭൂഷൺ പുരസ്കാരത്തിനും ഇളയരാജ അർഹനായിട്ടുണ്ട്. ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ സംഗീതം പകർന്ന്, ചിത്രയ്ക്കൊപ്പം പാടിയത്, ചിത്രം കാലാപാനി.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതമാണ്. ഇന്ന് ഗാനാമൃതത്തിൽ ഇളയരാജ ഈണം പകർന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മണി അന്തിക്കാട് എഴുതി, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ചിത്രം ഗീതാഞ്ജലി.

സമയം ഒരു മണി കഴിഞ്ഞ് 32 മിനിറ്റും 30 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതത്തിൽ ഇളയരാജ ഈണം പകർന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ്. ചിത്രം ഒന്നാണ് നമ്മൾ. വരികൾ ബിച്ചു തിരുമല, ഗായകർ യേശുദാസും എസ് ജാനകിയും.

ഗാനാമൃതത്തിൽ അവസാനമായി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ഗാനരചന ONV.

0: FM പ്രധാന വാർത്തകൾ.
1: ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെയുണ്ടായ തീപിടുത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂഡൽഹി തീപിടുത്തത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുശോചനമറിയിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിൽ

0: ിലെ ഗ്ലാസ് ഹൌസിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. പുതിയ നികുതി ഘടനാ പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. ലോക സൈക്കിൾ ദിനത്തിൽ യുവാക്കൾക്കിടയിൽ സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സൈക്ലത്തോണുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റ് പൊതു ചർച്ചയാണ്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരിമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 111-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റേൺ ഘട്ട് റീജിയണൽ സെന്റർ ഹാക്കത്തോൺ 2026 സംഘടിപ്പിച്ചു. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത ജൈവ വൈവിധ്യ അറിവുകൾ എന്ന വിഷയത്തിലാണ് ഹാക്കത്തോൺ.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1275 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219-നും 1634 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 234-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254-നും 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41-നും എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ്.

0: സ്വന്തമാക്കാൻ ശ്രമിച്ച സുഡ്രികൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾനിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനം എടുത്ത് അലിയോവ്ന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർ പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണ്. വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹിനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിൻ്റെ മകൾ, ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം.
1: നാടകം തുടർന്ന് കേൾക്കുക.
2: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
3: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
2: നിനക്കെന്ത് കാര്യം?
3: എടാ, നിങ്ങളെല്ലാം എന്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
4: പിന്നെ പോകണ്ടേ?
3: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
4: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
3: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
4: ബിസിനസ്സോ? അതിന് മൂലധനം?
3: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപിൽ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
2: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
3: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
2: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
3: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
4: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
5: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
2: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനം എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
3: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. നമുക്കിവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
5: അല്ല, എന്താ ചേട്ടൻ എണീക്കുന്നത്? പോവുകയാണോ?
2: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണോന്ന് തോന്നുമല്ലോ.
4: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
2: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
4: നിനക്ക് എന്താ പറ്റിയത്?
2: എനിക്ക് പോകാതെ പറ്റില്ല.
4: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
2: എനിക്ക് സുഖം തോന്നുന്നില്ല. യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം. ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണ്ണമായും മറന്നു കളയുക.
4: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
5: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ വിട്ടിട്ടോ?
2: സാരമില്ല മോളേ,

0: നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാൻ വരും, തീർച്ചയായും വരും.
1: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
2: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്, ഹൃദയശൂന്യനല്ല, അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം, ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോ, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: ലസ്മുഹീൻ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെ കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ. ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ, അവളുടെ അരികിലേക്ക് തന്നെ ആവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവേ?
1: ഇതാണ് നിന്റെ മുറി?
0: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
1: പറയാം, എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല, എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്ന് ഇറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടൊന്നും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങൾ നിങ്ങളാകെ പരവശനായിരിക്കുന്നു, എന്തു പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
0: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
1: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
0: അതെ.
1: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
0: അതെ.
1: നീ മാത്രം?
0: ഞാൻ മാത്രം.
1: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
0: എനിക്ക് പേടിയില്ലല്ലോ.

0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ് മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
1: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 കഴിഞ്ഞ് 28:20. ഇപ്പോൾ സേവന വാർത്തകൾ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ 6 ദൈർഘ്യമുള്ള സൌജന്യ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 22. ഫോൺ നമ്പറുകൾ 9072045179 9947114 1143 9633757268 9949617581. പാലക്കാട് കെൽട്രോണിൽ 1 സൗജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രമാണ് കോഴ്സ് നടത്തുന്നത്. 30 താഴെ പ്രായമുള്ള 300,000 താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491250459. മറ്റൊരു നമ്പർ 8590506573.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം കൈതപ്രം എഴുതി ജോൺസൺ ഈണം പകർന്ന യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ചകോരം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചിത്രം മഴവിൽക്കാവടി. ഗായകൻ ജി വേണുഗോപാൽ. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, പി കെ ഗോപിയുടെ വരികൾ, ജോൺസിന്റെ സംഗീതം, ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക്. എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 8:00 വൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PMA അബ്ദുൾ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കിൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ആരോഗ്യരംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ജീവിതശൈലി രോഗനിയന്ത്രണവും. ആർദ്രം മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ സംസാരിക്കുന്നു.

കാലിക്കറ്ററോട് മഞ്ചേരി നോവൽ വായന. യോസെ മൗറോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 നോവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ, കീശ്ശേരി.

എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം അഞ്ചു. ഓക്കെ. 7:50 സുംനാബാം മൾട്ടിറബ് കായിക ലോകം. തയ്യാറാക്കിയത് ഡോക്ടർ സലീച്ച് കെ ടി. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്യര ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം CH സെൻറ്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നല്ല മലയാളം. 8:23 ഡോക്ടർ ബ്രെയിൻ സേഫ് ആൻഡ് സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം 8:00. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം, MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ അശ്വതി വി നായർ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ, കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്ര ഗാനങ്ങൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
3: എന്നും രാവിലെ 7:00.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ,
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രി.

0: ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: എഫ് എം പ്രധാന വാർത്തകൾ.
1: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 മരണം, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂർ ലോക്ഭവനിൽ വൈകുന്നേരം 4 സത്യപ്രതിജ്ഞ. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്നും നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും പുരസ്കാരം ഏറ്റുവാങ്ങും. അരാവല്ലി മലനിരകളുടെ അതിർത്തി നിർണയം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് അവലോകനം ചെയ്യാൻ സുപ്രീംകോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട്, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ട്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി.
0: എഫ്എം പ്രധാന വാർത്തകൾ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
4: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.

0: ഇത്രയും സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:59 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4:23 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5:06 6:08 നിലമ്പൂർ

0: പാലക്കാട് പാസഞ്ചർ 5-6-നും 5-6, 6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34-നും എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം

കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിൽ കോഴിക്കോട് മാത്രയിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പപ്പടം, അച്ചാർ, മസാല പൗഡർ നിർമ്മാണം 20 ദിവസം പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 മുതൽ 49 വരെ. ഈ മാസം 7 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 9447726470. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ ഈ മാസം 13 നടക്കും. മലപ്പുറം ജില്ലയിലെ എഴുത്തു പരീക്ഷ കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വകുപ്പിന്റെ https://samraksha.ceikerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും June 6 മുതൽ ഡൗൺലോഡ് ചെയ്യാം. ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്തിന് 30 മിനിറ്റ് മുൻപ് പരീക്ഷാർത്ഥികൾ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0483295003, മറ്റൊരു നമ്പർ 0471233923. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ 59 മിനിറ്റും 32 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടികൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 36 മിനിറ്റും 6 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മാൻ ഓഫ് ദി മാച്ച്.

ഇനി കേൾക്കാം. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ ഗാനം ഒ എൻ വിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ, പാടിയത് യേശുദാസും ലത്തിക്കയും.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. അടുത്ത മാസം 6 മുതൽ 9 വരെ എറണാകുളത്ത് നടക്കുന്ന ബ്രിക്സ് വനിതാ ശിശുക്ഷേമ മന്ത്രിമാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അരാവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 1 മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-5 1-2-6-1-7 എറണാകുളം ഹസ്രസ് നിസാമുദ്ദീൻ ജംഗ്ഷൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4-23 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4-50 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 5-13 1-6-6-0-8 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5-19 5-6-6-0-0 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-8 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 5-6-6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 18 സെക്കൻഡും. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

അത് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവസരങ്ങൾ കാണും. അത് സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ തടസ്സങ്ങൾ കാണും. US മോട്ടിവേഷണൽ സ്പീക്കറായ വെയ്ൻ ചെയറിന്റെ വാക്കുകളാണിത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കും സാധ്യമാവട്ടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളെയും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ. ഇന്നത്തെ 4 മണിപ്പൂക്കൾ ആരംഭിച്ചാലോ. ഇനി കുറേ നേരം പരിപാടികളും പാട്ടും പറച്ചിലുമൊക്കെയായി നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിതാ.

0: വാട്സാപ്പിലെ അവതാറിനെക്കുറിച്ച് വ്യക്തമായിട്ട് എത്ര പേർക്കറിയാം? ഇല്ലെങ്കിൽ കേട്ടോളൂ വിശദമായി തന്നെ. പറഞ്ഞു തരുന്നത് മുനിറാമയൂർ.
1: നിങ്ങളുടെ ഡിജിറ്റൽ പതിപ്പാണ് അവതാർ. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെ പ്രത്യേകതകൾ മുഖത്തുണ്ട്, അതെല്ലാം ഡിജിറ്റലായി സൃഷ്ടിക്കുക. എന്നിട്ട് നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരവതാരമായി സമൂഹ മാധ്യമങ്ങളിൽ അതിനെ ഉപയോഗിക്കുവാൻ പറ്റും. വാട്സാപ്പിൽ എങ്ങനെയാണ് അവതാർ സൃഷ്ടിക്കുക എന്ന് പറയാം. ഇങ്ങനെ സൃഷ്ടിക്കുന്ന അവതാർ നിങ്ങൾക്ക് പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് പങ്കിടാം, ചാറ്റുകളിൽ സ്റ്റിക്കറായി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളുടെ മുഖത്തെ സവിശേഷതകൾ, ഹെയർ സ്റ്റൈലുകൾ, വസ്ത്രങ്ങൾ, ഇവയെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലാണ് അവതാർ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറയാം. വാട്സാപ്പ് തുറക്കുക, എന്നിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അവിടെ അവതാർ എന്ന ഓപ്ഷൻ കാണാം. ശേഷം ക്രിയേറ്റ് യുവർ അവതാർ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യണം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ അവതാറിന്റെ സ്കിൻ ടോൺ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെടും. അതായത് തൊലിയുടെ നിറം ഏത് തരത്തിൽ വേണം എന്നുള്ളത്. അതിന് അവിടെ വിവിധ നിറങ്ങൾ നൽകിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിംഗ് സ്യൂട്ടിലേക്കാണ് എത്തുക. അവിടെ അവതാറിന് വേണ്ട ഹെയർ സ്റ്റൈൽ, മുടിയുടെ നിറം, വസ്ത്രം, ശരീരഘടന, മുഖത്തിൻ്റെ ആകൃതി എന്നിവയൊക്കെ തിരഞ്ഞെടുക്കാം. ആഭരണങ്ങൾ, മേക്കപ്പ്, കണ്ണട, തൊപ്പി തുടങ്ങിയവയൊക്കെ വേണമെങ്കിൽ അവതാറിൽ ചേർക്കുവാൻ പറ്റും. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയ അവതാർ പിന്നീട് വേണമെങ്കിൽ മാറ്റാവുന്നതുമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ അവതാറുകളെ സ്റ്റിക്കറുകളാക്കി മാറ്റുവാനും പറ്റും. വാട്സാപ്പിൽ എങ്ങനെയാണ് അവതാറുകൾ സൃഷ്ടിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയാം. വാട്സാപ്പിൽ സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അവതാർ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അവിടെ നിന്ന് സ്കിൻ ടോൺ തിരഞ്ഞെടുക്കണം. ശേഷം എഡിറ്റിംഗ് സ്യൂട്ടിലെത്തും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ, മുടിയുടെ നിറം, വസ്ത്രം, മുഖത്തിൻ്റെ ആകൃതി, ശരീരഘടന തുടങ്ങിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് മേക്കപ്പ്, ആഭരണങ്ങൾ, കണ്ണട തുടങ്ങിയവയും തിരഞ്ഞെടുക്കുവാൻ പറ്റും. ഇങ്ങനെ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന അവതാറിനെ പിന്നീട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ അവതാറിനെ സ്റ്റിക്കറാക്കി മാറ്റി ചാറ്റുകളിൽ യൂസ് ചെയ്യുവാനും പറ്റും.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
5: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
10: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
11: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: സമയം 4 മണി കഴിഞ്ഞ് 18:04. കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. എല്ലാവരും ചെയ്യുന്നത് ചെയ്യുക, പറയുന്നത് പറയുക, ജീവിക്കുന്നത് പോലെ ജീവിക്കുക. ഇതിലെന്താണ് പ്രത്യേകതയുള്ളത്? ഒന്നും തന്നെയില്ല. എങ്കിൽ വേറിട്ട നല്ല കാര്യങ്ങൾ ചെയ്ത് കൂട്ടത്തിൽ വേറിട്ടവനായി നോക്കൂ. ലോകം നിങ്ങളെ തന്നെ ഉറ്റുനോക്കൂ. കൂടുതൽ കേൾക്കാം.
1: ഇറ്റാലിയോ കാൽവിനോ എന്ന ഇറ്റാലിയൻ നോവലിസ്റ്റ് എഴുതിയ പ്രശസ്തമായൊരു കഥയുണ്ട്, ദ മാൻ ഹൂ ഷൗട്ടഡ് തെരേസ. അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരാൾ 2 നിലകളുള്ള ഒരു വീടിന് മുന്നിൽ അയാൾ നിൽക്കുന്നു. ആ വീടിന്റെ വാതിലുകളും ജാലകങ്ങളും അടച്ചിട്ടിരിക്കുന്നു. 1-ാം നിലയിലെ അടച്ചിട്ട ജാലകത്തിലേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു, തെരേസ. കുറെ സമയം വിളിച്ചിട്ടും ആരും വിളി കേട്ടില്ല. ഇതുകണ്ട് കുറച്ചാളുകൾ വന്നു. താങ്കൾ ഒറ്റയ്ക്ക് വിളിച്ചാൽ കേൾക്കില്ല, ഞങ്ങളും കൂടെ കൂടാം. ഇതും പറഞ്ഞ് അവർ കൂട്ടമായി തെരേസ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ടും പ്രതികരണങ്ങളൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രത്യേക രീതിയിൽ വിളിച്ചു നോക്കാം. തേ രേ സാ എങ്ങനെയൊക്കെ വിളിച്ചിട്ടും ആ വീട്ടിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കാര്യമെന്തെന്ന് പോലും അറിയാതെ കുറെ പേർ കൂടെ കൂടി. കുറെ കഴിഞ്ഞപ്പോൾ ആരാണ് ഇത് തുടങ്ങിവെച്ചതെന്ന് പോലും ആർക്കും അറിയില്ലെന്ന് മനസ്സിലായി. കുറെ പണിപ്പെട്ട് അയാളെ കണ്ടെത്തി. അല്ല, തെരേസ അവിടെയുണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഒരാൾ ചോദിച്ചു. ഇല്ലെന്ന് മറുപടി. ചോദ്യങ്ങളും മറുപടികളും ഇങ്ങനെ തുടർന്നു. തെരേസ പിന്നെ എവിടെയാണ്? അറിയില്ല. ഈ വീട്ടിൽ തന്നെയാണോ തെരേസ? ഈ വീട്ടിലാകാം, ചിലപ്പോൾ വേറെ എവിടെങ്കിലും ആകാം. താങ്കൾ തെരേസയെ തന്നെയാണോ അന്വേഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ട്രീസയാകാം, അഖിലയാകാം, ഏത് വീടുമാകാം. എനിക്ക് ഈ വീടിന് മുന്നിലെത്തിയപ്പോൾ തെരേസ എന്ന് വിളിക്കാൻ തോന്നി. ഇനി അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിലോ? ചർച്ചകൾ പുരോഗമിക്കവെ കുറെ ആളുകൾക്ക് കാര്യം പിടികിട്ടി. അവർ തെരേസ വിളി നിർത്തി അവരുടെ പാട്ടിന് പോയി. അതിനിടയിൽ അയാൾ എന്തിനെന്നറിയാതെ അവിടെ നിന്ന് മറ്റൊരു വീടിന് മുന്നിലേക്ക് നടന്നു നീങ്ങി. എന്നിട്ട് മറ്റെന്തോ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു കൂട്ടർ ഉച്ചത്തിൽ തെരേസ വിളികളുമായി അവിടെ ബാക്കിയുണ്ടായിരുന്നു. പുതിയ പുതിയ ആളുകൾ ആ കൂട്ടത്തിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. പ്രിയരെ, ലക്ഷ്യമെന്തെന്നറിയാതെ, എന്തിനു വേണ്ടിയെന്നറിയാതെ വെറുതെ ആൾക്കൂട്ടത്തിനൊപ്പം ഒഴുകുന്ന ഒരാളെ സങ്കല്പിച്ചു നോക്കൂ. കൂടുതൽ പേരും ഒരു വഴി തെരഞ്ഞെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ വഴി തെരഞ്ഞെടുക്കുന്ന ഒരാൾ തന്റെ കഴിവും താല്പര്യവും ഒന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാൾ. തെരേസ വിളിയുമായി തെരുവിൽ നടന്ന കഥാനായകനെയും എന്തിനെന്നറിയാതെ കൂടെ ചേർന്ന ആളുകളെയും നിങ്ങൾക്ക് ഇക്കൂട്ടരിൽ കാണാനാകുന്നില്ലേ? നമുക്ക് നമ്മെ തിരിച്ചറിയാം. എന്തിനു വേണ്ടി, എവിടേക്ക് എന്ന ബോധ്യവുമായി ചുവടുകൾ മുന്നോട്ടു വയ്ക്കാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.

0: തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: കാഴ്ചയുടെ വ്യക്തത കണ്ണിന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. കാഴ്ചശക്തിക്കൊരു വെല്ലുവിളിയാകുന്ന രോഗാവസ്ഥയാണ് തിമിരം. തിമിരത്തെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? സംസാരിക്കുന്നു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി.
1: പ്രായമാകുമ്പോൾ കണ്ണില് നമ്മുടെ തലമുടി നരയ്ക്കുന്ന പോലെ കണ്ണിലെ ലെൻസിൽ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം. വാർദ്ധക്യ സഹജമായ തിമിരം മാത്രമല്ല, കുട്ടികളിലും അത് കണ്ടുവരാറുണ്ട്. കൺജെനിറ്റൽ കാറ്ററാക്ട്, ചിലപ്പോൾ കണ്ണിലേറ്റുന്ന ശതങ്ങൾ കൊണ്ടും അമിതമായ പ്രമേഹം,

0: ഷുഗർ കൊണ്ടും നമുക്ക് തിമിരം വരാം. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കാഴ്ചമങ്ങൽ, ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു പുകൊട്ട് മൂടിയ മാതിരി, ആൾക്കാരെയൊന്നും ദൂരത്ത് മനസ്സിലാവില്ല, വ്യക്തമായി കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമായിരിക്കാം തിമിരം, അപ്പം മറ്റേ കണ്ണോട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിക്കതും രോഗികൾ തിരിച്ചറിയില്ല തിമിരം ഉണ്ടെന്നുള്ളത്. രണ്ട് കണ്ണിലും തിമിരം ഉണ്ടെങ്കിൽ രോഗി പ്രത്യേകിച്ചൊന്നും തിരിച്ചറിയാറില്ല, കാരണം അവർക്ക് നോർമലായിട്ടുള്ള വിഷൻ എന്താണെന്നത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാഴ്ച മങ്ങുന്നില്ല, ദൂരക്കാഴ്ചയാണ് പൊതുവെ മങ്ങി വരാറ്. അതുകൊണ്ട് തന്നെ രോഗി തിമിരമുള്ളതായിട്ട് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. തിമിരം വരുമ്പോൾ നമുക്ക് കണ്ണിൽ ചോപ്പോ വെള്ളരിയോ കടച്ചിലോ വീള നിറച്ചിലോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല, ആകെ ഈ മങ്ങൽ മാത്രമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. തിമിരം മൂത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണുള്ള മർദ്ദം കൂടുകയും കണ്ണിൽ വേദനയും കടച്ചിലും വെള്ളരിയും വരികയും ചെയ്യും. അതേപോലെ തുടക്കത്തിൽ നമുക്ക് തിമിരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ കണ്ണട കൊണ്ടും തുള്ളിമരുന്നൊക്കെ കൊണ്ട് നമുക്കത് പിടിച്ചിരുത്താൻ സാധിക്കും. തിമിരം മൂത്തു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അത് ഉടനടി ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വന്നേക്കാം. തിമിരത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. രണ്ട് തരം ശസ്ത്രക്രിയയാണ് പ്രധാനമായി ചെയ്തു വരുന്നത്, ഒന്ന് SICS, ഒന്ന് ഫേക്കോ എമൽസിക്കേഷൻ. SICS അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ചെറിയൊരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ ലെൻസ് പൂർണ്ണമായി പുറത്തെടുത്ത് കണ്ണിനുള്ളിൽ ഒരു കൃത്രിമ ലെൻസ് ഘടിപ്പിക്കുന്നതാണ് SICS. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫേക്കോ എമൽസിക്കേഷൻ. അതിൽ മുറിവിന്റെ വലിപ്പം തീരെ കുറവാണ്, ഒരു പെന്നിന്റെ അത്ര വലിപ്പമുള്ള ഒരു പ്രോബ് കണ്ടുപിടിച്ചിട്ട് തിമിരത്തിനെ പൊടിച്ചെടുത്ത് ഉള്ളൊരു ലെൻസ് വെക്കുന്നതാണ് ഫേക്കോ എമൽസിക്കേഷൻ. അതൊരു മെഷീൻ മുഖാന്തരമാണ് ചെയ്തു വരുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ്. സാധാരണ SICS എന്ന് പറഞ്ഞ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിലും കുറച്ചും കൂടി വിദഗ്ധമായ ചികിത്സാ രീതിയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തേക്ക് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. കൃത്യസമയത്ത് ചികിത്സ എടുത്തില്ല എന്ന് വെക്കുക, പ്രായം കൂടുന്തോറും തിമിരവും കൂടി വരും. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ തിമിരത്തിന്റെ കട്ടി കൂടുകയും ഫേക്കോ എമൽസിക്കേഷൻ അഥവാ ഏറ്റവും പുതിയ ചികിത്സാ രീതി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താം. തിമിരം ഒരുപാട് മൂത്താൽ കണ്ണിന്റെ കൃത്യമായ ലെൻസ് വെക്കുന്ന പാട കട്ടി കുറയുകയും അവിടെ തിരിച്ചൊരു ലെൻസ് വെക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. മാത്രമല്ല നമുക്ക് പ്രായം കൂടുന്തോറും നമുക്ക് മറ്റു രോഗങ്ങളും കൂടും. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതം, നമുക്ക് റൊട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല, പുക മൂടിക്കൊണ്ടാണ്. പുസ്തകം കുറച്ചേരം വായിച്ചാൽ കണ്ണിൽ കടച്ചിൽ പോലെ വരും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല, എപ്പോഴും മഞ്ഞ് മൂടിയ മാതിരിയാണ്, ആൾക്കാരെ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഓപ്പറേഷനെ കുറിച്ചോ അതിന്റെ ചികിത്സയെക്കുറിച്ചോ ചിന്തിക്കാം. ഇന്ന പ്രായം അല്ലെങ്കിൽ ഇന്ന കാഴ്ചയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. രോഗിയുടെ ലക്ഷണങ്ങളും രോഗിയുടെ കാഴ്ചയും തിമിരത്തിന്റെ കട്ടിയുമാണ് ഓപ്പറേഷൻ എപ്പോൾ വേണമെന്നുള്ളതും തിമിരത്തിന് ചികിത്സ എപ്പോൾ വേണമെന്നുള്ളതും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നമുക്ക് മങ്ങൽ തോന്നുകയാണെങ്കിൽ ഒരു വിദഗ്ധമായ ചികിത്സ അല്ലെങ്കിൽ വിദഗ്ധമായ ഒപ്പീനിയൻ കിട്ടാനായിട്ട് അടുത്തുള്ള നേത്ര രോഗ വിദഗ്ധനെ കണ്ട് നമുക്ക് എത്ര തിമിരമുണ്ടെന്നും എത്ര കാലം കഴിഞ്ഞ് നമുക്ക് സർജറി വേണമെന്നും ഇപ്പോൾ തുള്ളിമരുന്ന് ഒഴിക്കണോ ഒരു കണ്ണട വയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ആധുനിക ചികിത്സാ രീതികൾ കൊണ്ട് പണ്ടുണ്ടായിരുന്ന തിമിരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒരുപാട് കാലം റെസ്റ്റോ ഒരുപാട് കാലം കിടക്കേണ്ടത് ആവശ്യമോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടോ കണ്ണിൽ സൂചി വെക്കേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടത്തെ പോലെ തിമിരം ശസ്ത്രക്രിയ ചെയ്താൽ ഒരു കട്ടിയെ കണ്ണട വെക്കേണ്ട പ്രശ്നങ്ങളും വരുന്നില്ല, കാരണം ഇപ്പോൾ ഒപ്പേക്കായ ലെൻസ് എടുത്ത് മാറ്റി അവിടെ കൃത്യമായ ലെൻസ് നമുക്ക് വെക്കാവുന്നതാണ്. ഈ തിമിരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കാരണം നമ്മളെ കണ്ട ലെൻസിലെ വരുന്ന സുതാര്യത നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് മാറ്റിയെടുത്ത് ഒരു കൃത്യമായ ലെൻസ് വെക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഒരു കണ്ണട കൂടാതെ നമുക്ക് ദൂരക്കാഴ്ച പൂർണ്ണമായി കിട്ടാനും സാധിക്കും. കണ്ണിലെ ഞരമ്പിലെ മറ്റു പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഗ്ലോക്കോമയോ അല്ലെങ്കിൽ പ്രമേഹം മൂലമുണ്ടാവുന്ന റെട്ടിനയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ തിമിരം കട്ടി കൂടാതെ തന്നെ തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഉത്തമം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊരുമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ് മഞ്ചേരി.

0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കൃഷിയിൽ നിന്ന് മികച്ച വരുമാനവും ലാഭവുമാണല്ലോ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ കൂടുതൽ ലാഭകരമാക്കാനുള്ള ശ്രമങ്ങൾ കൂടിയേ തീരൂ. കേട്ടുനോക്കൂ എന്തെല്ലാം ചെയ്യണമെന്ന്. സംരംഭകയും കർഷകയുമായ സുഷമ്മ പീട്ടി പറയുന്നു.
4: കൃഷിയെ നിലനിർത്തിക്കൊണ്ടുവരാൻ ലാഭകരമാക്കേണ്ടത് നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ മനസ്സിലായതിൽ നിന്ന് ഞാൻ ഇതിനെ എന്ത് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഞാൻ വാല്യൂ അഡീഷനിലേക്ക് കടന്നത്. വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് തേങ്ങ വറുത്തം മസാല ചെയ്യാമെന്നുള്ള, കാരണം ഒരു സ്ത്രീക്ക് ജോലി

0: ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ജോലിക്കാർ എല്ലാവരും വീട്ടിൽ രാവിലെ നേരത്തെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾ, അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ പഴയ കാലത്തെ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് നല്ല ഭക്ഷണം തയ്യാറാക്കാനോ അതിൻ്റെ ക്വാളിറ്റിയിലോ രുചികരമായ രീതിയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കി ഞാൻ തേങ്ങ വറുത്ത മസാല തുടങ്ങിയാലോ, എന്നാൽ തേങ്ങയുടെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു വില നമുക്ക് തേങ്ങയെന്ന് കണ്ടെത്താൻ പറ്റിയപ്പോൾ അങ്ങനെയാണ് ഞാൻ തേങ്ങ വറുത്ത മസാല ഉണ്ടാക്കാൻ തുടങ്ങിയത്. തേങ്ങ വറുത്ത മസാല ഉണ്ടാക്കാൻ തുടങ്ങി. അത് കുറച്ച് രീതിയിൽ വരുമ്പോഴാണ് കൊറോണയുടെ പ്രശ്നങ്ങളും പിന്നെ ഫ്ലഡ് പ്രശ്നങ്ങളും ഒക്കെ വന്നത്. ആ സമയത്തും ഞാൻ അതിനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തി ഒരു സ്ഥാപനത്തിനെ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് കഴിഞ്ഞു. ആ സ്ഥാപനം ഇന്ന് ഇപ്പം 35 പ്രൊഡക്ട്സ് ഉൽപ്പാദനം നടത്തുന്നുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ആശയം കൂടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാപനം തുടങ്ങിയതും. ഞാൻ കൃഷി ചെയ്യുന്ന ഓരോ ചെടികളിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് വാല്യൂ അഡീഷനിലേക്ക് മാറുന്ന കൊണ്ട് എനിക്കിപ്പോൾ പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ മഞ്ഞൾ ചെയ്യണമെങ്കിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയായിട്ട് പോകണം, കുരുമുളക് കുരുമുളക് പൊടിയായിട്ട്, മുളക് മുളക് പൊടിയായിട്ട്, കറിവേപ്പില മറ്റേ അച്ചാറിലേക്കും തേങ്ങ വറുത്ത മസാലയിലേക്ക്, ഹെയർ ഓയിൽ, അങ്ങനെ ഇലത്താളി എല്ലയിലേക്കും ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റെ ആയി വരുന്നുണ്ട്. ഓരോ സാധനങ്ങൾ എന്താണ് നമുക്ക് കിട്ടുന്നത് അതിനെ എല്ലാറ്റിനും വാല്യൂ അഡീഷനാക്കി മാറ്റിയാണ് ചെയ്യണത്. പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ ഉപയോഗിച്ച് തൈരാക്കി തൈര് മുളക്ക് കൊണ്ടാട്ടം നെയ്യെടുത്ത് നെയ്യായിട്ടും കൊടുത്തു വരികയാണ്. എന്താണോ കൃഷിക്കാർ ചെയ്യേണ്ടത് വെച്ചാൽ എന്താ അവനവൻ്റെ അടുത്തുള്ള ഉൽപ്പന്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും കാര്യങ്ങൾ നടക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് കൃഷിക്കാരന് ഒരു വരുമാനം കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വരുന്നതായി ഉണ്ടാവും. അത് ഞങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വാല്യൂ അഡീഷൻ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ പരമാവധി എത്രത്തോളം നമ്മളുടേതായ പങ്ക് വഹിക്കാൻ പറ്റും അത്രയും പങ്ക് നമ്മളുടെ മാത്രം പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥലത്തു നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്വന്തം രീതിയിലാണ് ഓട്ടുരുളിയിൽ വറുത്തെടുക്കുന്ന രീതി വന്നപ്പോൾ, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഭാരപ്പെട്ട ഒരു ജോലിയാണ്. കാരണം അത്രയും സമയം ഇളക്കി വറുത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റർ വാങ്ങുകയാണ് ഉണ്ടായത്. ആ റോസ്റ്റർ വാങ്ങി റോസ്റ്ററിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ആ ജോലിയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം, ജോലിയുടെ ഭാരങ്ങളും സമയം അതേപോലെ സ്റ്റാഫിന്റെ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ ഈ യന്ത്രം വന്നതോടുകൂടിയിട്ട് എനിക്ക് സാധിച്ചു.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: ആർത്തവ വിരാമത്തോടെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടാവാറുണ്ട്. ആർത്തവ വിരാമത്തെ എങ്ങനെ പ്രതിരോധിക്കാം ആയുർവേദത്തിലൂടെ പറഞ്ഞു തരുന്നു കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ, ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൾ ഡോക്ടർ PK ബീനാ റോസ്.
9: നാൽപ്പത്തഞ്ചിനും 55 വയസ്സിനും ഇടയിലാണ് സ്വാഭാവികമായ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. തുടർച്ചയായി ഒരു വർഷം മുഴുവൻ ആർത്തവമില്ലാതിരുന്നാൽ മാത്രമേ ആർത്തവ വിരാമമായി കണക്കാക്കേണ്ടതുള്ളൂ. ആർത്തവ വിരാമത്തിന്റെ 2-3 വർഷം മുതൽ തന്നെ അതിന്റെ ലഘുവായ ലക്ഷണങ്ങൾ കാണപ്പെടാം. ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ചുട്ടുപുകച്ചിൽ, അധികമായ വിയർപ്പ്, കൂടുതലും രാത്രിയിൽ ഉണ്ടാകുന്ന വിയർപ്പ്, ഉറക്കം കുറയുക, വാതിക രോഗങ്ങൾ, പ്രധാനമായും സന്ധിഗത രോഗങ്ങൾ, അസ്ഥികൾക്ക് ബലം കുറഞ്ഞു വരിക, മുട്ടുവേദന മുതലായവ അനുഭവപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ വേദന അനുഭവം.

അനുഭവപ്പെടുക, യോനിഭാഗം വരണ്ടു വരിക മുതലായവയാണ് ശാരീരിക ലക്ഷണങ്ങൾ. വിഷാദരോഗം, മൂഡ് വേരിയേഷൻസ്, ഏകാഗ്രതയില്ലായ്മ, ലൈംഗികമായ താൽപ്പര്യക്കുറവ് ഇവയൊക്കെ മാനസികമായ ലക്ഷണമാണ്. ആർത്തവ വിരാമത്തിന് ശേഷം വീണ്ടും രക്തസ്രാവം കണ്ടാൽ വൈദ്യപരിശോധന നിർബന്ധമായും നടത്തേണ്ടതാണ്. ലഘുവ്യായാമം, ആഹാരത്തിലെ ചിട്ടയായ ജീവിത രീതി, ഇതെല്ലാം ഈ സമയത്ത് അനിവാര്യമാണ്. വരണ്ട ചർമ്മം ഈ ഘട്ടത്തിലെ ഒരു പ്രധാന അവസ്ഥയാണ്. പ്രകൃതിക്കനുസരിച്ച് ധന്വന്തരം കുഴമ്പ്, പിണ്ടതൈലം, ഏലാതി തൈലം ഇവയിലേതെങ്കിലുമോ മറ്റു രോഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള തൈലമോ വൈദ്യസഹായത്തോടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ലക്ഷണങ്ങൾക്കെല്ലാം കാരണം പെട്ടെന്നുള്ള ഈസ്ട്രജൻ ഹോർമോണിന്റെ അഥവാ സ്ത്രീ ഹോർമോണിന്റെ കുറവാണല്ലോ. അതിനാൽ ഒരു പരിധിവരെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ഔഷധങ്ങളും ഭക്ഷണങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ദ്രാക്ഷാദി കഷായം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് കുറെ ഏറെ ലക്ഷണങ്ങൾക്ക് പരിഹാരമാണ്. പ്രത്യേകിച്ചും ശരീരത്തിലുണ്ടാകുന്ന ചൂടിന് കുറയുവാൻ ദ്രാക്ഷാദി കഷായം സഹായിക്കുന്നു. ഭക്ഷണത്തിൽ കുറഞ്ഞത് 5 പാർട്ടെങ്കിലും പഴങ്ങളും പച്ചക്കറികളും, പല വർണ്ണത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് ഇവിടെ ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിന് ഫാറ്റ് കൊഴുപ്പ്, കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചൂര, മത്തി, കിളിമീൻ ഇങ്ങനെയുള്ള മത്സ്യങ്ങളും ആർത്തവ വിരാമ അവസ്ഥയിൽ നല്ലതാണ്. അതുപോലെ തന്നെ നട്സ്, സീഡ്സ്, അതുപോലെ പൾസസ്, ബെറീസ്, തവിട് ചേർന്ന അരി, റാഗി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ ഇവയെല്ലാം ഇടകലർത്തി ഉപയോഗിക്കുന്നത് ഈ ആർത്തവ വിരാമ കാലത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾക്ക് ഒരു പരിധിവരെ നല്ലതാണ്. ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആയുർവേദ പ്രകാരം അത് സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് വാദിക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇടവിട്ട് മറ്റ് ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്.

0: സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റും 27 സെക്കൻഡും. ജീവിത വിജയത്തിന് മാനസികാരോഗ്യം അത്യന്താപേക്ഷിതമാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ലക്ഷ്യങ്ങൾ കൃത്യമായി നേടാനും മികച്ച മാനസികാവസ്ഥ സഹായിക്കുന്നു. ജീവിത വിജയത്തിനായി മാനസികാരോഗ്യം എങ്ങനെയെല്ലാം സഹായിക്കുന്നു കേൾക്കാം. പറഞ്ഞു തരുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യം.
1: ആരോഗ്യമാണ് സമ്പത്ത് എന്നത് ആരും സമ്മതിക്കുന്ന ഒരു ആപ്തവാക്യമാണ്. സാമുവൽ ജോൺസൺ പറയുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ സമ്പത്ത് നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് മഹാത്മാഗാന്ധി. ജീവിതം ആസ്വദിക്കാൻ ആരോഗ്യം നിലനിർത്തുക എന്ന് ഡോക്ടർ സീസ്. ആരോഗ്യമാണ് ജീവിതത്തിന്റെ അടിത്തറ എന്ന് ഹിപ്പോക്രാറ്റസ്. ആരോഗ്യമില്ലാത്തവന് സ്വാതന്ത്ര്യമെവിടെ? ജീവിതത്തിന്റെ സകല മേഖലകൾക്കും സ്വാതന്ത്ര്യമില്ലെങ്കിൽ യാതൊരു സ്വാദുമില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതുപോലെ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെടും. എന്നാൽ ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഉള്ളിൽ തെളിയുന്ന ചിത്രം മാംസളമായ ശരീരവും മസിലുകളും ശരീരഘടനയുമാണ്. ശാരീരിക ആരോഗ്യത്തിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നാം വേണ്ടത്ര വേവലാതിപ്പെടുന്നില്ല. ആരോഗ്യ സംരക്ഷണത്തിന് സന്തുലിതമായ ഭക്ഷണം, നിരന്തര വ്യായാമം, പര്യാപ്തമായ ഉറക്കം എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിന്റെ ത്രാസിൽ കനം തൂങ്ങി താഴുന്നത് ശരീരം തന്നെ. മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ ഉറക്കം പോലും ഉറക്കേ നിലവിളിക്കും. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ച ഉപാധി മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ ആണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ചിന്തകൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. വൈദ്യുതി പോലെയാണ് അതിന്റെ പ്രവർത്തനം.

പക്ഷേ അതിനെ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നതുപോലെ തന്നെ അപകടവും മരണവും വിളിച്ചു വരുത്തും. സാധാരണ നിലയിൽ ഒരു ദിവസം 64,000 ചിന്തകൾ മനുഷ്യ മനസ്സിൽ കടന്നുവരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. പ്രളയം പോലെ തന്നെ ദുരന്തമാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനെ തടുക്കാൻ ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അലസമായ മനസ്സ്

0: അലസമായ മനസ്സ് പിശാചിന്റെ പണിശാലയാണെന്ന് പറയാറുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴാണ് ചിന്തകൾ കൂട്ടമായി ആക്രമിക്കുന്നത്. സദാ പ്രവർത്തന നിരതമാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാണെങ്കിൽ സന്തോഷത്തിന്റെ ചിറകിൽ, മാനസികാരോഗ്യത്തിന്റെ ആകാശത്തിലേക്ക് നമ്മെ പറത്തിക്കൊണ്ടുപോകും. ചിന്തകളുടെ എണ്ണം കുറയ്ക്കുകയും ഗുണനിലവാരം കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഏകാഗ്രതയിലേക്ക് മനസ്സിനെ കൂർപ്പിച്ചെടുക്കാൻ യോഗയും ധ്യാനവും അതുപോലുള്ള മാർഗങ്ങളും സഹായകമാവും. മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് മറ്റുള്ളവരുമായുള്ള ഇടപെടൽ. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിട്ട് അപകടങ്ങളും മാനസിക സമ്മർദ്ദവും ക്ഷണിച്ചു വരുത്തുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഇതുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവം APJ അബ്ദുൽ കലാം എഴുതിയത് നോക്കുക. ഒരു കുട്ടി താൻ പഠിക്കുന്ന കലാലയത്തിലെ പ്രിൻസിപ്പാളിന്റെ അരികിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. "മാഡം, എനിക്കിവിടെ ഒരു കാരണവശാലും പഠിക്കാനാവില്ല." പ്രിൻസിപ്പാൾ കാരണമന്വേഷിച്ചു. കുട്ടി പറഞ്ഞു, "ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറെപ്പറ്റി മോശമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടത്തെ പല ആളുകളും മോശമാണ്." പ്രിൻസിപ്പാൾ പ്രതിവചിച്ചത് ഇങ്ങനെയായിരുന്നു, "നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. അതിനു മുമ്പ് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായി സ്കൂളിനു ചുറ്റും 3 തവണ നടക്കണം. താഴെ ഒരു തുള്ളി വെള്ളം വീഴാൻ പാടില്ല." കുട്ടി പറഞ്ഞു, "അത് വളരെ എളുപ്പമല്ലേ മാഡം, ഞാൻ റെഡി." പറഞ്ഞത് പ്രകാരം ഒരു തുള്ളി വെള്ളവും താഴെ വീഴാതെ 3 വട്ടം സ്കൂൾ പ്രദക്ഷിണം ചെയ്ത കുട്ടി പ്രിൻസിപ്പാളിന്റെ മുന്നിലെത്തി. പ്രിൻസിപ്പാൾ ചോദിച്ചു, "നീ സ്കൂളിനു ചുറ്റും നടക്കുമ്പോൾ ഏതെങ്കിലും ടീച്ചർ മറ്റൊരു ടീച്ചറെ പറ്റി മോശമായി സംസാരിക്കുന്നത് നീ കണ്ടോ?" കുട്ടി പറഞ്ഞു, "ഇല്ല മാഡം." അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇങ്ങനെ, "അത് എന്തുകൊണ്ടായിരുന്നെന്ന് അറിയാമോ? നിന്റെ ശ്രദ്ധ മുഴുവൻ ഗ്ലാസിലായിരുന്നു. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴെ വീഴാതിരിക്കുന്നതിൽ ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാവണം. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താനാവണം, അത് തിരുത്താനാവണം."
1: Five, six, seven, eight.
2: Oh, I love that.

യും അനുരൂപപ്പെടുത്തുകയും ചെയ്യും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രമായി ഒന്നിനെയും ഉപയോഗിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

തൻകാര്യം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ ഹൃദയശൂന്യരും കുറ്റവാളികളുമാണ്. തനിഷ്ടങ്ങളിലേക്കായിരിക്കും അവരുടെ യാത്ര എന്നു മാത്രമല്ല, തന്റെ ഇഷ്ടങ്ങളിലേക്ക് അവർ എന്തിനെ

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: വിമാന കമ്പനികളെ സഹായിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ വിമാന ഇന്ധന വില സ്ഥിരത ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിമാന ഇന്ധനവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ഒഡീഷയിലെ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. വോട്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അരാവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1260-02 മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റ് 6:30 1-6-3-4-8 മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്, 7:18 1-6-5-2-8 കണ്ണൂർ യശ്വന്തപൂർ എക്സ്പ്രസ്, 8:30 1-6-3-0-7 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്, 8:59 6-6-3-2-3 കണ്ണൂർ ഷൊർണൂർ മെമു, 8:59 1-2-6-8-6 മംഗളൂരു ചെന്നൈ, 9:08 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5

0: 6611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 5664 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 9:04 16350 രാജ്യറാണി എക്സ്പ്രസ് 10:16 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും ചേർന്ന് ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജി അറിയിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്ഷയ ജില്ലാ പ്രൊജക്ട് മാനേജർ യുസ്ര മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടിയും 5 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 കൊല്ലം ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: പാട്ടുകളം. കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി

പാട്ടുകളത്തിൽ ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി. കൂടെ പങ്കെടുത്തവർ ശ്രീകുമാർ പേട്ട, രാജേന്ദ്രൻ കണ്ണമംഗലം, ശരത് കണ്ണമംഗലം, സുരേഷ് കുമാർ കണ്ണമംഗലം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അൽഫോൺസ്.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹമാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യമേറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
4: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പൊ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ ഇല്ല. ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്. അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം

നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡിയും നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.

0: പോളിയോസ് പണിഞ്ഞു. അത് എസ് എച്ച് എമ്മിന്റെ സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഹെൽപ്പോട് കൂടി തന്നെ പണിഞ്ഞു. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്ത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണെങ്കിലും DDH ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു. അപ്പൊ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റന്റും ബാക്കിയുള്ളവരൊക്കെ ഫാം വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിനായിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ കുറെ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ SHM സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. രണ്ട് പോളിഹൌസുകളും എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
1: പോളിഹൌസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ.
0: നമുക്ക് പോളിഹൌസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ പെസ്റ്റിന്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ഇപ്പം മഴയോ വെയിലോ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൌസ് ആണ്. ഇപ്പൊ പുറത്ത് ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഫാൻ ആൻഡ് പാഡ് പോളിഹൌസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ ഓപ്പണിംഗ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. പോളിഹൌസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്. വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ICU കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും പോളിഹൌസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളിഹൌസിൽ.
1: പോളിഹൌസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നത്.
0: പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൌസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാവുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷെ പോളിഹൌസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 കിലോ 7 കിലോ വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 ഗ്രാം പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുമ്പർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുമ്പറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 കിലോളം പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുമ്പറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം, ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ട് പോകും, 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിലായിട്ടാണ് സെല്ല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിൽ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടുതന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
0: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 4-7 കിലോയുടെ ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 മാസമാണ്. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് 50 rupees, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് 80-90 rupees. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിംഗ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് 150-250 rupees പെർ kg കിട്ടാറുണ്ട്. കളർ ക്യാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ kg. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5 അല്ലെങ്കിൽ 6 രൂപ ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 രൂപ വിത്ത്, വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണ് എന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നത്. പക്ഷെ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 സ്ക്വയർ ഫീറ്റിന് ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിന്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിംഗ് പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 മാസം കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്. ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെന്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ദിവസം വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിൽ വന്ന് ഇന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ്

0: എന്താണ് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമിൽ വന്നു നിന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതെങ്കിലും ഒരു 3 to 4 days ആയിരിക്കും എന്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല, അതുകൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ, അതായത് ടേൺകീ പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ ഫാമിൽ ഇടയ്ക്ക് വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ പോകാൻ പറ്റി.
1: ശ്രീ അമലിനെ പോലെ ധൈര്യമായി കടന്നുവരുന്ന അഭ്യസ്ത വിദ്യരുടെ മേഖലയായി മാറുകയാണ് കാർഷിക രംഗം. മികച്ച വരുമാനവും അന്തസ്സുമുള്ള ഒരു തൊഴിലായി ഇത് മാറുമ്പോൾ നാടിന് അഭിവൃദ്ധിയും യുവാക്കൾക്ക് മികച്ച തൊഴിലും കൈവരുന്നു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരമുയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതികവിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിന്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇതു നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന

0: നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിന്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. അതിനാൽ ഈ സർക്കാർ സംരംഭം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ ശ്രീലക്ഷ്മി AS.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: this morning. DCP of South Delhi, Anant Mittal, said the fire has been successfully extinguished with the assistance of 8 fire tenders. Rescue and search operations are underway. The cause of the fire is yet to be ascertained. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the fire incident. Benchmark domestic equity indices ended with moderate losses today. The BSE Sensex dropped 304 points to close at 74,346. The NSE Nifty slipped 78 points to settle at 23,406. The broader market at the National Stock Exchange also ended in the negative zone. In badminton, India's Ayush Shetty entered the second round of the Indonesia Open Super 1000 after defeating China's Wang Hongyang in a comeback victory, winning 8-21, 22-20, 21-15. India also registered a notable win in mixed doubles with Rohan Kapoor and Ritwik Agarde, defeating Chinese Taipei's Yang Po Suan and Hu Lingfang. And with that, we end this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്ത് നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം, കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 20,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം

0: സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
2: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടെന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ

0: समिति ही निर्मिता। सर्वोच्च न्यायालयेन अरावली पर्वत श्रेण्याः परिभाषा सीमांकन संबद्ध विषयाणां स्वतंत्र समीक्षार्थं उच्चाधिकार युक्तायाः विशेषज्ञ समितेः घटनस्य निर्देशः प्रदत्तः। अस्याः समितेः अध्यक्षतां भारतीय वानिकी अनुसंधान शिक्षा परिषदः महानिदेशिका कंचन देवी वहिष्यति। न्यायालयेन समितये चालित वर्षस्य अगस्त मासस्य एकत्रिंशत्तम दिनांक पर्यन्तं स्वप्रतिवेदनं समर्पयितुम् आदेशः प्रदत्तः। प्रधानमन्त्री नरेन्द्र मोदी अद्य केन्द्रीय मन्त्रिणः चिराग पासवानस्य लेखं सामाजिक अन्तर्जाल माध्यमेन प्रदर्शितवान्। तेन उक्तं यत् लद्दाख प्रदेशे प्राप्तं अद्वितीयं वेरीफलं नवीनावसराणां विकासस्य प्रतीकः अस्ति। लेखे लद्दाखस्य उद्यमशीलतया तथा मूल्यवर्धनद्वारा विकासस्य नूतनद्वाराणि उद्घाटितानि इति प्रकाशितम्। इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
6: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು

0: ಅಂತಃಕರಣ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣ ಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ.
1: ಉಪಮುಖ್ಯಮಂತ್ರಿ ಜಿ ಪರಮೇಶ್ವರೇ 12 ಮಂತ್ರಿಮಾರು ಮುಖ್ಯಮಂತ್ರಿಕ್ಕೊಪ್ಪಂ ಸತ್ಯಪ್ರತಿಜ್ಞೆ ಚೆಯ್ದು. ಕೆ ಎಚ್ ಮುನಿಯಪ್ಪ, ಕೆ ಜೆ ಜಾರ್ಜ್, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും യുഎസ് ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5 കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2 നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
1: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന്

0: ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
1: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള BT ബൽറാം തുടങ്ങിവച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും K രാജനും BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും KU ജനീഷ്കുമാറും അടക്കമുള്ള ഭരണപ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് BT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3,000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാകുമെന്ന് PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി VD സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും CMRL അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് BJP കക്ഷി നേതാവ് BB ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെട്ടുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും K രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരളിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും K രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, VK പ്രവീൺ, TK ഗോവിന്ദൻ മാസ്റ്റർ, P മമ്മിക്കുട്ടി, TP അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, M റഹ്മത്തുള്ള, MS അരുൺകുമാർ, K ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, TJ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം

വന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും രണ്ടാം ദിനവും വാക്കൌട്ട് നടത്തി. വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലംമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻജിഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലംമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ മഷറഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തുകൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.

0: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുക. കൊടുക്കുന്നിടത്താണ് ജീവിതം സുന്ദരമാകുന്നത്. പങ്കുവെക്കാത്ത നന്മകൾ മനസ്സിന് ഭാരമാണ്. ഒഴുക്കുള്ള മനസ്സുമായി മുന്നോട്ട് പോവുക. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയുമായി നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുസ്മിത ശശിധരനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്:
1: പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: പത്തായം. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യ സംഭരണ സംവിധാനമാണ് പത്തായം. പഴയകാലത്ത് കർഷകർ നെല്ലും ധാന്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള വലിയ പെട്ടിയെയാണ് പത്തായം എന്ന് വിളിക്കുന്നത്. ഒരു വീട്ടിലെ സമൃദ്ധിയുടെയും കൃഷി സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു പത്തായം. വീട്ടിൽ പത്തായം നിറഞ്ഞാൽ കുടുംബം സമർത്ഥമാണ് എന്നൊരു പഴമൊഴി പോലും ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പഴയ കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് നാലുകെട്ട് വീടുകളിലും തറവാട് വീടുകളിലും, പത്തായത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. വീടിന്റെ അകത്തെ ഭാഗത്തോ അറയിലോ സ്ഥാപിച്ചിരുന്ന പത്തായം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയായിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലുണക്കി പത്തായത്തിൽ സൂക്ഷിക്കുമായിരുന്നു. വർഷം മുഴുവൻ ഭക്ഷണത്തിനും വിത്തിനുമായി ഈ സംഭരണം ഉപയോഗിച്ചിരുന്നു. പത്തായം സാധാരണയായി നല്ല ശക്തിയുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങി ദീർഘായുസുള്ള മരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. മരപ്പലകകൾ ചേർന്ന് ചതുരാകൃതിയിലോ നീളമുള്ള പെട്ടി പോലെയോ രൂപപ്പെടുത്തും. അതിന്റെ മുകളിലായി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഒരു മൂടിയുണ്ടാകും. പത്തായത്തിന്റെ അടിഭാഗം നിലത്ത് തൊടാതെ ഉയർത്തിവെക്കും. ഇതിലൂടെ ഈർപ്പം പിടിക്കാതെയും എലികൾ കയറാതെയും ധാന്യം സംരക്ഷിക്കാനാകുമായിരുന്നു. പത്തായത്തിന്റെ പ്രധാന ഉപയോഗം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുമപ്പുറം പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. വിത്തിനായി നെല്ല് സൂക്ഷിക്കാനും കീടങ്ങളിൽ നിന്ന് ധാന്യം സംരക്ഷിക്കാനും ക്ഷാമകാലങ്ങളിൽ ഉപയോഗിക്കാനും എല്ലാം പത്തായമാണ് ഉപയോഗിച്ചിരുന്നത്. പുതുവിളവെടുത്ത് നെല്ല് പത്തായത്തിൽ നിറയ്ക്കുമ്പോൾ ചില കുടുംബങ്ങൾ ചെറിയ പൂജകളും ചടങ്ങുകളുമൊക്കെ നടത്തുമായിരുന്നു. ഇന്നത്തെ പ്ലാസ്റ്റിക് സംഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തായം പരിസ്ഥിതി സൌഹൃദമായിരുന്നു. അരിമില്ലുകളും ഗോഡൌണുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും വന്നതോടെ പത്തായങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. ഇന്ന് പത്തായം കാണാനില്ല. ചില സ്ഥലങ്ങളിൽ അലങ്കാര വസ്തുവായോ പൈതൃക സ്മാരകമായോ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്.

0: നിലനിൽക്കുന്നത്. പത്തായത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് പോകാം. പശുക്കൾക്ക്, പ്രത്യേകിച്ചും കറവപ്പശുക്കൾക്ക് തീറ്റ നൽകുമ്പോൾ ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചപ്പുല്ലിനും വൈക്കോലിനും പുറമെ പാരമ്പര്യേതര തീറ്റകൾ നൽകാം. ഇത് ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതേക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിച്ചാലോ? വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: ക്ഷീരകൃഷിയിൽ തീറ്റ ഒരു പ്രധാന ഭാഗമാണല്ലോ. പാരമ്പര്യതര തീറ്റ എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ?
2: പരമ്പരാഗതമായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലെ വാണിജ്യപരമായി കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുമുണ്ട്. ഇവയൊന്നുമല്ലാതെ സാധാരണയായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാത്ത ചില വിഭവങ്ങളെ കാലിത്തീറ്റയായി ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ പാരമ്പര്യേതര തീറ്റകൾ അഥവാ നോൺ കൺവെൻഷണൽ ഫീഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു.
1: ഇതിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറയാമോ?
2: നമ്മൾ സാധാരണ കാലിത്തീറ്റകളെ രണ്ട് വിഭാഗങ്ങളായി പറയാറുണ്ട്, പരുഷാഹാരവും കൈത്തീറ്റകളും. ഇതേ രീതിയിൽ തന്നെ പാരമ്പര്യേതര തീറ്റകളെയും നമുക്ക് തരംതിരിച്ച് വേണമെങ്കിൽ പറയാം. അതിൽ പരുഷാഹാരം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് വൃക്ഷ ഇലകളും അവയുടെ ഫലങ്ങളുമാണ്. വൃക്ഷങ്ങളുടെ വൃക്ഷ ഇലകളിൽ മുരിങ്ങയില, ശീമക്കൊന്ന ഇല ഇവയൊക്കെ ഉൾപ്പെടും. അതുപോലെ മഴമരത്തിന്റെ കായകൾ, സുബാബുൾ മരത്തിന്റെ കായകൾ ഇവയൊക്കെയും നമുക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഇനി കൈത്തീറ്റ വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊർജ സ്രോതസ്, പ്രോട്ടീൻ സ്രോതസ് ഇങ്ങനെ തരംതിരിച്ചാണ് പറയാറ്. ഈ വിഭാഗത്തിൽ നമുക്ക് കാർഷിക, വ്യാവസായിക വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഉപോൽപ്പന്നങ്ങളെ പറയാം, ബൈ പ്രൊഡക്ട്സിനെ പറയാം. അതിലൊന്നാണ് ബിയർ വേസ്റ്റ്, മാംഗോ സീഡ് കേർണൽ, ജ്യൂസിംഗ് ക്യാനിങ് വ്യവസായത്തിൽ വരുന്നത്. അതിൽ ബിയർ വേസ്റ്റ് ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്, മാംഗോ സീഡ് കേർണൽ ഒരു എനർജി സ്രോതസ്സാണ്, അതായത് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റബ്ബർ സീഡ് കേക്ക്, ഇവയൊക്കെ നമുക്ക് പലപ്പോഴും കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അവയുടെ ലഭ്യത അനുസരിച്ച്.
1: അപ്പൊ ഇത് നമ്മള് നമ്മുടെ പരമ്പരാഗത തീറ്റയിൽ നിന്ന് ഇതെങ്ങനെയാണ് ഒരു വ്യത്യാസം?
2: ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത തീറ്റകളായി നമ്മൾ ഈ ഊർജ സ്രോതസ്സും പ്രോട്ടീൻ സ്രോതസ്സും ആയി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ചോളവും സോയയുമാണ്. ഇവ രണ്ടും വിലയുള്ള വസ്തുക്കളുമാണ്, നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ ഊർജ സ്രോതസ്സിനും പ്രോട്ടീൻ സ്രോതസ്സിനും പകരമായി നമ്മൾ ഈ മുൻപ് സൂചിപ്പിച്ച പാരമ്പര്യേതര തീറ്റകൾ ചിലത് ഒരളവ് വരെ ഇവയെ മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റയുടെ വില കുറയ്ക്കാൻ സാധിക്കും.
1: അപ്പം ഇതിന്റെ ഒരു പോഷകമൂല്യം നമ്മൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
2: പാരമ്പര്യേതര തീറ്റകളുടെ പോഷകമൂല്യം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ പറയാൻ പറ്റില്ല, കുറവ് കൂടുതൽ എന്ന്. ചില പാരമ്പര്യേതര തീറ്റകൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തീറ്റകളെക്കാളും പോഷകമൂല്യം കൂടുതലുള്ളവയാണ്, മറ്റു ചിലവയ്ക്ക് പോഷകമൂല്യം കുറവായിരിക്കും. അതിൽ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പശു, ആട് ഇവയെല്ലാം റൂമിനന്റ് എന്ന വിഭാഗത്തിൽ പെടുന്ന ജീവികളാണ്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യരും മറ്റു മൃഗങ്ങൾക്കെല്ലാം ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമാണ് ദഹനം സംഭവിക്കുന്നത്. ഈ റൂമിനന്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് റൂമൻ എന്ന 1-ാമത്തെ അറയിൽ ധാരാളം ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ ഇവയൊക്കെയുണ്ട്. ഇവയുടെ സഹായത്തോടെയാണ് ദഹനം നടക്കുന്നത്. നമ്മൾ പോഷകമൂല്യം കുറഞ്ഞ, അതായത് ബയോളജിക്കൽ വാല്യൂ കുറവുള്ള ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവയ്ക്ക് നൽകിയാൽ തന്നെ ഈ ബൈക്രോബ്സ്, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അവയിൽ ദഹന പ്രക്രിയ ചെയ്ത് കുറച്ചുകൂടെ മൂല്യം കൂടുതലുള്ള, പോഷകമൂല്യം അധികമുള്ള ഒരു വസ്തുവാക്കി ഇതിനെ മാറ്റുന്നു. ഇത് 4-ാമത്തെ അറയായ അബോമേസ്റ്റിൽ ചെന്ന് മനുഷ്യരുടെയും മറ്റ് ഏക ആമാശയമുള്ള ജീവികൾക്ക് തുല്യമായൊരു ദഹനം നടന്ന് അത് പശുവിന് ലഭ്യമാകുന്നു. അപ്പൊ പോഷകമൂല്യം കുറവ് എന്ന ഘടകത്തിനെ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും.
1: അതൊരു സ്പെഷ്യാലിറ്റി
2: സ്പെഷ്യാലിറ്റിയാണ്സിന്റെ.
1: അപ്പൊ പോഷകമൂല്യം നമ്മൾ പരമ്പരാഗതവും നോൺ കൺവെൻഷണൽ രണ്ട് ഫീൽഡിലും നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം,
2: അത്ര ഒരു പരിധിവരെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവേകപൂർവമായിരിക്കണം നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ ഉൾപ്പെടുത്തേണ്ടത്.
1: ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര തീറ്റകളിൽ അധികമുള്ള പോഷകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിവേകപൂർവം ഇത് ഉപയോഗിക്കണമെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ ക്ഷീര കർഷകർ

0: പുല്ലിന് പകരം പൈനാപ്പിൾ ഇലകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം നാരുകളുള്ള വളരെ നല്ലൊരു കാലിത്തീറ്റ തന്നെയാണ് പൈനാപ്പിൾ ഇല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാത്രമേ പൈനാപ്പിൾ ഇലകൾ നൽകാൻ പാടുള്ളൂ. എല്ലാ കർഷകരും തന്നെ ഇപ്പോൾ ഷാഫ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കാര്യം. പോഷക മൂല്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പച്ചപ്പുല്ലിനെ അപേക്ഷിച്ച് പൈനാപ്പിൾ ഇലയിൽ പ്രോട്ടീൻ, വൈറ്റമിൻ എ എന്നിങ്ങനെ ചില പോഷകങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇലയാണ് പുല്ലിന് പകരം നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഒരു പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു തീറ്റയും സപ്ലിമെന്റ്സായി വൈറ്റമിൻ ധാതുക്കളൊക്കെയുള്ള ഒരു സപ്ലിമെന്റും കൂടെ തീർച്ചയായിട്ടും നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരമ്പര്യ തീറ്റകളിൽ പലതിലും ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. അതായത് ദഹനത്തെയും മറ്റു ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട്. അവയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലായാൽ അത് പശുവിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത്തരം തീറ്റകൾ നമ്മൾ പശുവിന്റെ റേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിമിതമായ അളവിൽ മാത്രം ഉൾപ്പെടുത്താവുള്ളൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ചില പശു ഇനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ചില നോൺ കൺവെൻഷണൽ ഫീഡ്സ് ഉണ്ടോ?
0: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതായത് ഒരു കറവയുള്ള പശുവിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില തീറ്റകളുണ്ട്. ഉദാഹരണത്തിന് മുരിങ്ങയില. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വൃക്ഷയിലാണ് മുരിങ്ങയില. മുരിങ്ങയിലേക്കും ഇതുപോലെ ലിഗ്നിൻ അളവ് കുറവായതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കും. അതുകൂടാതെ വളരെ പോഷക സമ്പന്നമാണ്. മുരിങ്ങയിലയിൽ പാലുൽപാദനം കൂട്ടാൻ തക്കതായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ മിനറൽസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുരിങ്ങയില കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പശുക്കളുടെ റേഷനിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പാലുൽപാദനം കൂടുന്നു, അതുപോലെ പാലിന്റെയും ഗുണമേന്മ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. കർഷകരുടെ മറ്റൊരാശങ്കയാണ് പാലിൽ കൊഴുപ്പ് കൂട്ടണം എന്നുള്ളത്. കൊഴുപ്പ് കൂടുമ്പോഴാണ് അവർക്ക് പാലിന്റെ വിലയിലും വ്യത്യാസം വരുന്നത്. അങ്ങനെ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യേതര തീറ്റയാണ് പരുത്തിക്കുരു. പക്ഷേ പരുത്തിക്കുരു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 20% കൂടുതലൊക്കെ പരുത്തിക്കുരു കൊടുത്താൽ അത് പാലിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാക്കും, ടേസ്റ്റിനൊരു വ്യത്യാസം വരും, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പരുത്തിക്കുരുവിലൊരു പോഷക വിരുദ്ധ ഘടകമുണ്ട്, ഗോസിപ്പോൾ. അത് പശുവിന് ലിവറിനും പ്രശ്നമുണ്ടാക്കാം, ദഹനത്തിനും പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ അതാണ്, ഇത് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാവുന്നു, പക്ഷെ കൊടുക്കുന്ന അളവ് എപ്പോഴും ശ്രദ്ധിക്കുക.
1: ഇവിടെ ഒരു സംശയം വരുന്നത്, ചിലപ്പം കർഷകര് വീട്ടിൽ പാർട്ടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ചോറൊക്കെ,
0: പെരുന്നാള്, ഓണം,
1: ഓണമൊക്കെ ചോറൊക്കെ അധികം വരുന്ന ഇതൊക്കെയും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ശരിയാണ്?
0: അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, ആഘോഷങ്ങൾ വന്നതിന് ശേഷം പശുക്കൾക്ക് വയറ് കമ്പിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമായിട്ട് വരും. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചോറ്, അപ്പം, ഇതുപോലെയുള്ള സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി വരുന്നത് നമ്മൾ പശുവിനോ ആടിനും ഒക്കെ നൽകുന്നു. അത് അസിഡോസിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു തീറ്റ വളരെ കൂടുതൽ അളവിൽ കൊടുക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് ഈ റൂമനിൽ ബാക്ടീരിയം പ്രോട്ടോസോയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവയുടെ പ്രവർത്തനം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുമ്പോൾ അത് അസിഡോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ചില ആൾക്കാർ ചോറ് കഞ്ഞിയൊക്കെ ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ ചെറിയ അളവിൽ കൊടുക്കുന്ന പോലെ അല്ല, വലിയ അളവിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും.
1: ഇപ്പൊ നമ്മുടെ പാലിന്റെ ഉൽപാദനവും അതിന്റെ ഗുണനിലവാരവും ഇത് എങ്ങനെ ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് കൊടുത്താൽ ഒരു എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ബാധിക്കുന്നത്?
0: മുൻപ് ഞാൻ പറഞ്ഞിരുന്നു
1: കൊഴുപ്പ് കൂടും,
0: കൊഴുപ്പ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പരുത്തിക്കുരു ഒരു അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ഗന്ധത്തിനും ടേസ്റ്റിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല, അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അതും ഒരു അളവിൽ കൂടുതൽ കൊടുത്താൽ പാലിനൊരു ഗന്ധമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഉൽപാദനം കൂട്ടണം, എന്നാൽ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിൽ വേണ്ട അളവിൽ മാത്രം ഇവ നൽകിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അതുപോലെ ഗുണമുണ്ടാക്കാനും
1: സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു സാമ്പത്തിക വശങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ അതെന്താണ്?
0: സാമ്പത്തിക വശങ്ങളാണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കേണ്ട കാര്യം. അതായത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന തീറ്റ വസ്തുക്കൾക്കെല്ലാം വിലയുണ്ട്. അതിൽ 1% വരെ നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ

0: വഴി അതിനെ താരതമ്യം ചെയ്ത് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിലയിൽ ഒരു നല്ലൊരു വ്യത്യാസം വരും. അതുപോലെ തന്നെ സാധാരണ തീറ്റ വസ്തുവായിട്ട് ഉപയോഗിക്കാത്ത ഒരു വിഭവത്തിന് വില കുറവായിരിക്കും. പക്ഷെ അത് നമ്മൾ തീറ്റയായി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ മുൻപ് പറഞ്ഞ പൈനാപ്പിൾ ഇല്ല, അത്ര വിലയില്ലായിരുന്നൊരു വസ്തു ഇപ്പൊ കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന് വില വർധനവ് ഉണ്ടായി തുടങ്ങി. അങ്ങനത്തെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭകരമായി ഇത് തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിയർ വേസ്റ്റ്. അത് പലപ്പോഴും കർഷകർ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന ഇത് പല സ്ഥലത്തും ഇപ്പം കാണാറുണ്ട്. ബിയർ വേസ്റ്റ് വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അത് മിക്കവാറും നമുക്ക് ലഭിക്കുന്നത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. ബിയർ വേസ്റ്റ് നനവുള്ളതും നനവില്ലാത്തതും ഉണ്ട്. നനവുള്ള ബിയർ വേസ്റ്റ് പെട്ടെന്ന് പൂപ്പൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പൂപ്പൽ ഉള്ള തീറ്റ കന്നുകാലിക്ക് നൽകുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഈ ബൾക്കായി കിട്ടുന്ന തീറ്റ ഒരാൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുന്നതിലൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകർ ഒരുമിച്ചിത് വാങ്ങി എല്ലാവരും ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വിലയും എല്ലാവർക്കും കുറവായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇത്തരം സംഭരിച്ചു വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാകും. ഇങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന ഒരു തന്ത്രമാണ് പാരമ്പര്യേതര തീറ്റകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: നമ്മുടെ ക്ഷീര കർഷകർ എന്തൊക്കെ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന്, അപ്പൊ ഇതൊരു വെല്ലുവിളി തന്നെ.
0: അതെ അതെ, തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പോഷക വിരുദ്ധ ഘടകങ്ങൾ അവയിൽ വരാം, അവയുടെ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറിച്ചിലുകൾ. കാരണം പ്രാദേശിക ലഭ്യതയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത തീറ്റയുടെ ലഭ്യത പോലെയല്ല പാരമ്പര്യേതര തീറ്റകളുടെ. പിന്നെ ഇത് എത്ര വരെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യങ്ങൾ കൂടെ പറയാണ്. ഒരു പശുവിന്റെ തീറ്റക്രമം അല്ലെങ്കിൽ ഒരു ദിവസത്തെ റേഷൻ, ഭക്ഷണമുള്ള റേഷൻ എന്ന് പറയുന്നത്, അത് ഒരു കർഷകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഓരോ തീറ്റയും എത്ര അളവിൽ കൊടുക്കുന്നു, അതിന്റെ പോഷക മൂല്യം ഇത്ര, യഥാർത്ഥത്തിൽ എത്ര അളവിൽ അവയൊക്കെ വേണം എന്നതിനെ കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി. ഇപ്പോൾ ഫോണിൽ വിവിധ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന തീറ്റ മതിയായ അളവിലാണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് പുതുതായി
1: ഉൾപ്പെടുത്തേണ്ടത്,
0: ഇങ്ങനെ ക്രൂഡ് പ്രോട്ടീൻ ഇത്ര, അങ്ങനെ പശുക്കൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. കറവയുള്ള പശുവിന് ഇത്ര, ഒരു കീടാവിന് ഇത്ര, അതിനെ കുറിച്ച് അറിവുണ്ടായാൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് തന്നെ ഇതിനായി പല ആപ്പുകളും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇ ഗോപാല എന്നൊരു ആപ്പ് കർഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് പാരമ്പര്യേതര തീറ്റകളുടെയും പോഷക മൂല്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്രകാരം പുതുതായിട്ട് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. അതുപോലെ തന്നെ NIANP സ്മാർട്ട് ടൂൾ എന്നൊരാപ്പുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കർഷകന് ഒരു വസ്തു പ്രാദേശികമായി ലഭ്യമാണ്, എന്നാൽ അതിന്റെ പോഷക മൂല്യത്തെപ്പറ്റി അവർക്ക് അത്ര ഗ്രാഹ്യമില്ല എങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ അവയുടെ പോഷക മൂല്യം കണ്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ മണ്ണുത്തി വെറ്റിനറി കോളേജ്, സ്റ്റേറ്റ് ഡയറി ലാബ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് സാമ്പിൾ അവരുടെ നിർദ്ദേശപ്രകാരം അയച്ചാൽ ഈ പോഷക മൂല്യം അവർ കൃത്യമായി കണ്ടുപിടിച്ചു തരും. അതിനനുസരിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒറ്റയ്ക്ക് അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ വീടിനടുത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്നത് സാധ്യമാണ്.
1: സാധ്യമാണ്. അല്ലെങ്കിൽ എപ്പോഴും ചോളം അല്ലെങ്കിൽ അത് അതിന്റെ പുറകിൽ പോയാൽ അത് ചിലപ്പോൾ ലഭ്യത എന്നെ കാണത്തില്ല, അല്ലെങ്കിൽ വില കൂടുതൽ.
0: വിലയാണ് ഒരു പ്രധാന വെല്ലുവിളി. തീറ്റയുടെ വില വർധനയും പുൽകൃഷി ചെയ്യാൻ സ്ഥലത്തിന്റെ ലഭ്യത കുറവും, അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി.
1: എനിക്ക് തോന്നുന്നു ക്ഷീര കൃഷിയിൽ ഏറ്റവും അധികം ചെലവും തീറ്റയിൽ തന്നെയാണല്ലോ.
0: അതെ അതെ, 70% എന്നാണ് പറയുക. ആകെ ഉണ്ടാവുന്ന ഉൽപാദന ചെലവിന്റെ 70% തീറ്റയുടെ ചെലവായിട്ടാണ് ക്ഷീരമേഖലയിൽ വരുന്നത്.
2: പാരമ്പര്യേതര തീറ്റകൾ കറവ പശുക്കൾക്ക് നൽകുന്നതിലൂടെ ക്ഷീരകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാകുമെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലായി കാണും അല്ലെ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സുസ്മിതയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം

ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ? പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ശരിയുത്തരം സഞ്ചരിക്കുന്ന പാൽക്കാരി. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന പാൽക്കാരി. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി ഉരുക്കളുടെ പാൽ കറന്നെടുക്കുന്ന ഈ പദ്ധതി സ്വന്തമായി കറവയറിയാത്ത കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. ¡Gracias!

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈ നടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, MLA മാർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. എറണാകുളം ജില്ലയിലെ വൈറ്റില സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനത്തിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 04842809963. മറ്റൊരു ഫോൺ നമ്പർ 8075220086. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി 3/6/2026 മുതൽ 2/7/2026 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 04872438139. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് 2026 ജൂൺ 5 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 04812576622. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,000, പാലാ 25,900, എറണാകുളം 22,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ, വടക്കൻപറവൂർ 13,900 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. തുവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ETF price for the airline carriers who want to participate in this, unko ek stable ETF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിനു നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിനു നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു.

0: കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഡി കെ ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസയറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസുമായി ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡേ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടിഎംസി എംഎൽഎ ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബിജെപിയാണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു.

0: ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽജുഹാൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന രജനികലയാണ്. നമസ്കാരം.
4: നമസ്കാരം.
3: പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക്സ്.
3: ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുമ്പോൾ നമുക്കതിലെ ഒരു കൗതുകമുണ്ട്, എന്താണ് ഈ ജോലി എന്ന് അറിയാൻ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ ജോലിയുടെ രീതി?
4: ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ വനത്തിലായിരിക്കും, വന്യജീവികളെയും മരങ്ങളെയും സംരക്ഷിക്കലാണ് ഞങ്ങളെ ജോലി. പിന്നെ എക്കോ ടൂറിസം എന്നുള്ള ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, അത് നോക്കണം. ലേഡീസിന് പ്രത്യേകം ജെന്റ്സിന് പ്രത്യേകമായിട്ട് കോട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾ മൂവ്മെന്റ് ഉണ്ട്. ഫീൽഡ് എഴുതി വെച്ചിട്ട് യാതൊരു സ്ഥലമാണോ ഞങ്ങൾ എസ് എഫ് ഒ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോകും. ഉദാഹരണത്തിന് കല്ലാർ എക്കോ ടൂറിസം കേന്ദ്രമുണ്ട്, അവിടെയാണ് പോണതെങ്കിൽ ഞങ്ങൾ അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്യും. പിന്നെ അവിടുത്തെ ഗൈഡുകളെയൊക്കെ ഞങ്ങൾ എല്ലാവരും കറക്റ്റ് ഉണ്ടോ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ വന്യമൃഗങ്ങൾ, അതായത് ആനയും കാട്ടുപോത്തും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അതില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞങ്ങൾ അവരെ പാസ് കൊടുത്താണ്
3: അകത്തേക്ക്
4: കടത്തിവിടും. 200 മീറ്റർ ഇടവിട്ട് ഓരോ ഗൈഡുകളെ നിർത്തിയിട്ടുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയി അവർ സുരക്ഷിതമായിട്ട് തിരികെ ഗേറ്റ് കഴിച്ചു വിടും. അതാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ ജോലിയായിരിക്കും. പിന്നെ 4 മണിക്ക് ക്ലോസ് ചെയ്യുക, തിരിച്ചിറങ്ങി പോകേണ്ട ടൈം 5 മണി വരെയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാരും പോയി കഴിയുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഓഫീസിൽ വരും.
3: അതെ. എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വരുന്നത്?
4: എന്റെ സുന്ദശൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ. അപ്പൊ ഞങ്ങൾ വനം കൊണ്ട് ജീവിച്ചവരാണ്, കാടുകൊണ്ട് ജീവിച്ചവരാണ്. കാട്ടിലുള്ള ഭക്ഷണങ്ങളും, അതായത് പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ വഴി
3: അല്ല, വനത്തിൽ നിന്നുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്.
4: വനത്തിൽ നിന്ന് കിട്ടുന്നത് നെടുവൈ, നൂറായി, കവല, അങ്ങനെയുള്ള കാട്ടിലെ കിഴങ്ങെന്നാണ് എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകിഴങ്ങ് കാച്ചിലതുപോലെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്, മണ്ണിന്ന് കിളച്ചെടുക്കുന്നതാണ്. അതാണെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങുകളാണ്, കെമിക്കലും ഒന്നുമില്ലാത്ത നല്ല കിഴങ്ങുകളാണ്. നമ്മളപ്പനൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അമ്മുമ്മ പാചകം ചെയ്തൊക്കെ തരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനൊക്കെ ഇപ്പോഴത്തെ ഒരാഹാരവും നമുക്ക് അതുപോലെ ഒന്നും എത്തണില്ല, ടേസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ചക്കയും മാങ്ങയൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. അന്ന് ഇത്ര ആനശല്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഉള്ളു കാട്ടിനകത്ത് പോയിട്ടും അവർക്ക് ഇത് എടുക്കാൻ
3: പറ്റും. ആദ്യം ഈ കാട്ടിലൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് ആരായിരുന്നു? കാടുമായിട്ടുള്ള ഒരു ഇത് വളർത്തിയെടുത്തത് ആരാണ്?
4: എന്റെ മുത്തശ്ശന് മുത്തശ്ശിയാണ്. എന്നെ ആദ്യമായിട്ട് അമ്മ അവര് കാട് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ, പിന്നെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ടു, പിന്നെ കൂലിപ്പണിക്കൊക്കെ പോവാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മയ്ക്ക് അതിനുള്ള സമയമില്ല. അതുപോലെ ആണുങ്ങൾ ആരെങ്കിലും കൂടെ വേണമെങ്കിൽ നമുക്ക് വനത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശി പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു, കാടുമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇപ്പോഴും ഞങ്ങൾക്ക് നാട്ടിൻപുറത്തിനെക്കാളും കാടാണ് ഞങ്ങൾക്ക് പരിചയം. കാട്ടിൽ പോയാൽ എവിടെ പോയാൽ ഏത് വഴി കൂടെ പോയാൽ എങ്ങനെ തിരിച്ച് വീട്ടിലെത്താം, അല്ലെങ്കിൽ തിരിച്ച് ഈ സ്ഥലത്ത് എത്താം, കാട്ടിന്റെ രീതികളറിയാം. ആനയുടെയൊക്കെ ഒച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം, ഇന്ന ഭാഗത്ത് ആനകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലടിക്കും, അല്ലെങ്കിൽ നടന്നു പോയിട്ടുള്ള അതൊക്കെ നമുക്ക് അനുഭവങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഭൂരിഭാഗവും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
3: കാട്ടിൽ എവിടെ പോയി പെട്ടാലും തിരിച്ചു വരാൻ അറിയാന്ന് പറയാം. അതുപോലെ ഈ ചിലപ്പം കാടെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അന്തരീക്ഷം മാറുന്ന പോലെ തോന്നാറുണ്ട് ചിലപ്പോ നമുക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്?
4: വേനൽക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല, മഴയ്ക്ക് സാധ്യത ഉള്ളപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കോട വഞ്ഞ് ഇറങ്ങി വരും. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇരുട്ട് പോലെ തോന്നും, അപ്പോഴത്തന്നെ നമ്മള് മാറിയാ മതി. കൂടുതൽ ഈ ഉൾപ്രദേശത്തോട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു മഴയുടെ ലാഞ്ചനം വരും, വരുമ്പോഴും നമുക്ക് മനസ്സിലാവണം ഇപ്പൊ എന്തോ ഇങ്ങനെ കൊടമഞ്ഞോ അല്ലെങ്കിൽ ഇരുട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്.
3: ജോലിയിൽ പ്രവേശിക്കുന്നത് ഏത് വർഷമാണ്?
4: 2014.
3: എങ്ങനെയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നത്?
4: ഇതൊരു സ്പെഷ്യൽ

0: റിക്രൂട്ട്മെന്റ് ആയിരുന്നു.
1: ആ
0: 500 പേരെ കേരളത്തിലെടുത്തപ്പോൾ 20 പേരെ തിരുവനന്തപുരം ജില്ലയിലെടുത്തു.
1: ആ
0: അപ്പോഴാ അതില് 12 ലേഡീസും 8 ജെന്റ്സും ആയിരുന്നു.
1: ആ
0: അതില് മൂന്നാമതായിരുന്നു ഞാൻ.
1: ആ അപ്പൊ ഈ പല സ്ഥലത്തായിട്ടാണോ ജോലി കിട്ടിയത്? പലർക്കും
0: പല റേഞ്ചുകളിലാണ്.
1: എവിടേക്കാണ്?
0: നെയ്യാറ്, പേപ്പാറ, കാപ്പുകാട് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് അതൊക്കെ. പിന്നെ പാലോട്, പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ, ഇത് റേഞ്ച് തലങ്ങളിലാണ്. അപ്പോൾ ഇതിൽ 10 പേരെ റേഞ്ചിലോട്ട് എടുത്ത് ജെന്റ്സിനെയും ലേഡീസിനെയും ഒക്കെ
1: എടുത്തു.
0: എന്റെ സഹോദരൻ ജോലി ചെയ്യുന്നത് നെയ്യാർ റേഞ്ചിലാണ്, ക്ലാമല 1 സെക്ഷൻ ഓഫീസ്.
1: ഓ, അവിടെയായിട്ട് ജോലിയിലാണ് അല്ലേ. എന്നിട്ട് ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഈ പറഞ്ഞ പോലെ കാടിനെ നേരത്തെ അടുത്തറിയാം. എത്ര പ്രായത്തിലായിരിക്കും പോയിട്ടുള്ളത് കാട്ടിലേക്കൊക്കെ ആദ്യമായിട്ട്?
0: നമ്മള് പോവേണ്ട ആവശ്യമില്ല,
1: നമ്മള്
0: കാട്ടിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം കാട്ടിലാണ്. അഗസ്ത്യരൂപത്തിന്റെ താഴ്വരയിലാണ് ഈ പേപ്പാറ സ്ഥിതി ചെയ്യണം. അവിടെയുള്ള ഒരു വനത്തിലാണ് എന്റെ വീട്. മീനങ്കിൽ പന്നിക്കുഴി എന്ന സ്ഥലത്താണ്.
1: അതാണ് സ്ഥലം അല്ലേ.
0: അഗസ്ത്യർ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നുന്ന ഒരു വനപ്രദേശമാണ്.
1: അതുമല്ല അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ ഒരു കാടാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പല സമയങ്ങളിലായിട്ട് അല്ലെ, സീസൺ വൈസ്.
0: ട്രക്കിംഗ് ഉണ്ട്, അത് അഗസ്ത്യാർകൂടം കാണാൻ വേണ്ടി മാത്രം. ആദ്യം അവിടെ അഗസ്ത്യർ സ്വാമിയെ മാലയിട്ട് വൃത്തം നോക്കി. കഴിഞ്ഞ പ്രാവശ്യം 1 മാസം ഉണ്ടായിരുന്നു.
1: വീടിന്റെ സ്ഥലം പറഞ്ഞു, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടിലെ അമ്മ, അമ്മയുടെ പേര് സുഗന്ധി എന്നാണ്. അമ്മ ആദ്യം തയ്യലായിരുന്നു, ഇപ്പം തയ്ക്കാനൊന്നും പോണില്ല, വീട്ടമ്മയാണ്. പിന്നെ സഹോദരൻ, സഹോദരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാറില്ലാണ്. പിന്നെ സഹോദരന്റെ വൈഫ് ലെനി,
1: അത്
0: പുള്ളിക്കാര് നെയ്യാറിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നേ നെയ്യാർ. അവർക്കൊരു മോളുണ്ട്, വൈദേകി എന്നാണ് മോളെ പേര്.
1: എപ്പോഴെങ്കിലും ഈ ജോലിക്ക് പോകുന്നതിനിടയിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും, അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങള്?
0: നമ്മൾ വനത്തിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്, ആനയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും.
1: അതെങ്ങനെയാണ് അറിയുന്നത്?
0: നമ്മൾ നടന്നു പോകുമ്പോൾ തറയിൽ നോക്കുമ്പോൾ അപ്പോഴത്തെ വന്നിട്ട് പോയതാണെങ്കിൽ പച്ചമണ്ണ ഇളകി കിടക്കുന്നു, ഇപ്പോഴായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം പഴക്കമുള്ള ഇതാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും, അതായത് ആനയുടെ. പിന്നെ ഈ ആനയുടെ ആയാലും കാട്ടുപോത്തിന്റെ ആയാലും കാഷ്ടങ്ങൾ കണ്ടാലും മനസ്സിലാവും. അത് 2 ദിവസം മുമ്പുള്ളതാണെങ്കിൽ, അടുത്ത കാലത്തുള്ളതാണെങ്കിൽ നമുക്കത് മനസ്സിലാവും.
1: പിന്നീട് വേറെ മൃഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ
0: ഉപദ്രവിക്കുന്നത്? ഈ 2 മൃഗങ്ങളേ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ നമ്മൾ കേറി. പിന്നെ മറ്റുള്ളത് കേഴമൻ, മ്ലാവ്, കുരങ്ങ്, അതൊന്നും ഒരു ഉപദ്രവകാരികളൊന്നും അല്ല.
1: മ്ലാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്?
0: കണ്ടിട്ടുണ്ട്.
1: അത് ഉപദ്രവിക്കില്ല?
0: ഇല്ല ഇല്ല. പിന്നെ ഒരു കൂടെ നടക്കുന്ന മലയെണ്ണാൻ, കുരങ്ങ്,
1: എല്ലാരെയും കാണാല്ലേ,
0: കരിമന്തി. ഉള്ളുകാട്ടിലോട്ടേ ഉള്ളു, എന്നാലും നമ്മൾ പോകുമ്പോഴും കാണും.
1: പോകുമ്പോഴും കാണും. ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഫീൽഡ് സഞ്ചാരമ്പോ നമുക്കൊരു ഏരിയ തിരിച്ചു തരും. ഞാനിപ്പോ വിതര സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. ആ വിതര സെക്ഷനിൽ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ അവർ സ്ഥലം പറഞ്ഞു തരും. നിങ്ങളെ ബോർഡർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന്, എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറയും. റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യണം.
1: റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പെടുന്നത്? റിപ്പോർട്ട്,
0: മൃഗങ്ങൾ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോന്നോ, മരങ്ങൾ ആരെങ്കിലും മുറിച്ചിട്ടുണ്ടോന്നോ, അല്ല കള്ളവാറ്റുകള്, പാസ് ഇല്ലാതെ ഈറ വെട്ടുന്നുണ്ടോന്ന് മുള, അതൊക്കെ പാസ് കൊടുത്ത്. പിന്നെ വനവിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകണമെന്ന് നോക്കും. പിന്നെ ആരെങ്കിലും വനം കൈകേറിയിട്ടുണ്ടോന്നൊക്കെ നമ്മൾ നോക്കും.
1: സഞ്ചാരികൾ വന്നിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും?
0: ഈ അടുത്ത കാലത്ത് എനിക്കൊരു സംഭവം പറ്റിയിട്ടുണ്ട്. കൂട്ടായിട്ടൊരു ടീം ഞങ്ങൾ ആ ഈ കല്ലറക്ക ടൂറിസത്തിൽ വന്ന് വന്നപ്പോൾ 3 വയസ്സ് പ്രായം വരെ ഉള്ളു ഒരു കുഞ്ഞിനെ അവർ ശ്രദ്ധിച്ചില്ല. ആ കുഞ്ഞ് ഈ കൂട്ടം വിട്ട് കുട്ടി ഓടി വന്ന് ഞാൻ ആ കൗണ്ടറിന്റെ അവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് വന്നിന്ന് പറയണ ആന്റി എന്റെ അച്ഛനെയും അമ്മയും കാണാനില്ല എന്ന്. ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയായി ഇവിടെ പോയെന്ന് ചോദിച്ചു. എന്തോ ആന്റി എന്റെ അച്ഛനും അമ്മേനും കണ്ടില്ല എന്ന്. ഇതിനിടയ്ക്ക് നിറച്ച ആളാണ്ട് എല്ലാവരും കൂടി, ഞാൻ വിചാരിച്ചു ഒരു ഉപേക്ഷിച്ച് പോയതായിരിക്കും തോന്നി. ഒരു നിമിഷം അങ്ങനെ തോന്നി, ഒരു 5 മിനിറ്റ് ആയിട്ട് ആരെയും കണ്ടു, കുഞ്ഞിന്റെ ബന്ധുക്കളെന്നും പറഞ്ഞ് ആരും വന്നില്ല, മറ്റുള്ളവരൊക്കെ അവിടെ ഓടിക്കൂടി. അപ്പം കാണാം ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കൊണ്ട്, അയ്യോ എന്റെ മോളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മോളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരില്ല, ഒന്നിച്ച് നിന്നിരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിന്റെ അച്ഛൻ വന്ന് അതിന്റെ ബന്ധുക്കൾ വന്ന് ഒരു മുമ്പെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. പിന്നെ എല്ലാരും കൂടെ സാക്ഷി നിർത്തി, ഞാൻ ആ കൊച്ചിനെ അവർക്ക് കൈമാറിയതായിട്ട് ഫോട്ടോ കൊടുത്തിട്ട് അങ്ങ് കൊടുത്തു.
1: പിന്നീട് ഈ മൃഗങ്ങളെ ഓർക്കുമ്പോ എങ്ങനെ എന്തെങ്കിലും ഒരു വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിൽ വെച്ച്? കാരണം മൃഗങ്ങളൊക്കെ ഈ അടുത്തൊക്കെ പുറത്തോട്ട് വരുവാണ് കാട്ടിന്റെ, എപ്പോഴും ഈ കാടിനകത്തുള്ള ആളുകൾക്ക് ഇതിനേക്കാളുള്ള എക്സ്പീരിയൻസ് കാണുമല്ലോ.
0: അത് ഞാൻ ഈ ഉള്ളു വനത്തിലോട്ടൊക്കെ പോയുള്ള ഒരു പരിചയം വെച്ച് പറയാണ്. വനത്തിനകത്ത് ആഹാരങ്ങളൊന്നും ഇല്ല, ഇപ്പൊ കുറവാണ് ആഹാരങ്ങൾ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈറ കാടുകളില്ല. കൂവേല എന്നും പറഞ്ഞൊരു ഐറ്റം ഇലകളുണ്ട്, ആ ഇലകളൊക്കെ ഉള്ളിലൊക്കെയാണ് ആനകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പൊ ഒരിടത്തും ഇല്ല,
1: വനത്തിനുള്ളിലില്ല.
0: ആനയ്ക്ക് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ആഹാരം വേണ്ടേ, കൂട്ടായിട്ടൊക്കെ നടക്കുമ്പോഴും അതിനുള്ള ആഹാരങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനെ ഇല്ലാതെ വരുമ്പോ നാട്ടിലോട്ട് അത് ഇറങ്ങുന്നതാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി വരണതൊന്നുമല്ല. പിന്നെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ

0: ഒരു വീൽ സഞ്ചാരം കഴിഞ്ഞ് അന്ന് നമ്മൾ വനത്തിനകത്താണ് കയറി പോയത്. അപ്പോഴവിടെയൊക്കെ എപ്പോഴും ആന നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആനയുമില്ല, കാട്ടുകൊത്തുമില്ല, ഒന്നുമില്ല. ഞങ്ങളവിടെ കൂളായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചങ്ങ് അപ്പുറത്ത് തറായപ്പോൾ അവിടെ ഒരു തേരിയാണ്, ഒരു വളവാണ്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലാണ്, ഞാൻ
1: ഓട്ടോറിക്ഷ
0: ഓടിക്കും. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും ഒരു എത്താറാകുമ്പോൾ ഒരു വളവുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊമ്പനാന. ഞാൻ ചെന്ന് അങ്ങ് കയറാൻ, ഈ കൊമ്പനാന ഇങ്ങനെ എൻ്റെ വലത് സൈഡിൽ കൂടെ ഓടി വന്ന് ഈ റോഡിൽ ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്ന് നോക്കണം, ഇങ്ങനെയെന്ന് നോക്കണം. പ്രളപ്പെട്ട് ഞാൻ ഈ വന്ന് എങ്ങോട്ട് പോയെന്നത് കണ്ടില്ല. ഞാൻ തൊട്ട് ആന ഒരു 10 നടയെടുത്ത് വെച്ച് എൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തും. അത്രയ്ക്കടുത്ത് ഞാൻ ഇങ്ങനെ സ്ട്രക്കായി, ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ഒടുവിൽ ഞാൻ വിചാരിച്ച് ഈ ആന ഓടിക്കണ ലക്ഷണം ഉണ്ട്,
1: എന്റെ കാര്യം പോക്കായത്
0: ഉപദ്രവിക്കണ കോളുണ്ട്. ഞാൻ ദേഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നി. വെയിലായിരുന്നു, വേനൽക്കാലം ഒരു നല്ല ചൂടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഇടിച്ച് എന്റെ വണ്ടി തിരിച്ചതും ആന കണ്ട്, ആന കണ്ട് എന്റെ നേരെ ഇങ്ങനെ വന്നത്. എന്റെ വണ്ടിക്ക് ആ ഓട്ടോറിക്ഷയ്ക്ക് 4 ഗീറേ ഉള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് 4 ഗീറും അങ്ങ് മാറ്റിയിട്ട് വച്ചു പിടിച്ച് താഴോട്ട് ഇറക്കത്തിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. വണ്ടി തിരിച്ചിറങ്ങിയില്ലേ
1: പറഞ്ഞു,
0: കയറ്റുവരുന്ന വീണ്ടും ആന എന്നെ മുമ്പേ ചെന്നേനെ. ഞാൻ വീണ്ടും പറക്കായി പോയേനെ. അതുകൊണ്ട് അത്തവണ രണ്ടാം തിരിച്ചിറങ്ങിയപ്പോ ഞാൻ മുമ്പേ ആയി ആന
1: പറഞ്ഞു.
0: 4 ഗീറേ ഉള്ളൂ, പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചു ദൈവമേ ഒരു 5-6 ഗീറും ഉണ്ടായിരുന്നു, അതും കൂടെ മാറ്റിയിടായിരുന്നു. അങ്ങനെ അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഓർമ്മിക്കും.
1: ആക്ച്വലി കാടിന്റെ മകളായിട്ട് അല്ലെങ്കിൽ ആ കാടിനോട് ചേർന്ന് വളർന്നുകൊണ്ട് ഈ ജീവികളൊക്കെ കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? സാധാരണ നമ്മൾ കാണുമ്പോ ഇപ്പൊ പെട്ടെന്ന് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു പേടിയായിരിക്കും നമുക്ക്, ഓടി ഇത് നമ്മൾ എന്ത് ചെയ്യും. അത്
0: എനിക്ക് കാണാൻ ആകാംക്ഷയാണ്.
1: സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാരും എന്താ ചെയ്യുക ഇങ്ങനെ കാണുമ്പോഴൊക്കെ?
0: നമ്മൾ ഇതേപോലെ മാറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ
1: അത് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കും.
0: ഞങ്ങളങ്ങ് മാറി നിൽക്കും. അത് ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചാൽ അത് അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് ഉപദ്രവിക്കൂല. ഇല്ല ഇല്ല. പിന്നെ കൊലവല്ലി ആനയെ പിടിച്ചത് ഞങ്ങളെ വീടിന്റെ ആ പ്രദേശത്താണ് പണ്ട്. അന്ന് ഞങ്ങൾ ഈ ആനയുടെ പിറകിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ട്, രാത്രിയും പകലും ഒക്കെ ഉണ്ടായിരുന്നു പിടിച്ചിടുന്നതിന് മുന്നേ.
1: ഡ്യൂട്ടിക്ക്
0: അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എന്റെ ബ്രദർ ഗൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ പോണമ്പോ ഞങ്ങളും കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
1: കാട്ടിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഈറ ഇതെല്ലാം കുറയുന്നുണ്ട്, അതിന് എന്തെങ്കിലും പ്രത്യേക കാരണം തോന്നിയിട്ടുണ്ടോ?
0: അത് ഈറയൊക്കെ 20 വർഷം 25 വർഷം ഒക്കെ ആകുമ്പോൾ സാധാരണ അത് പട്ടു പോണതാണ്. ഒരു 10-20 വർഷം ഒക്കെ ആകുമ്പോൾ ഈ ഈറകൾ കായ്ക്കാനും മുളകൾ പൂക്കാനും തുടങ്ങും. മുളയിൽ മുളയരിയാണ് ഉണ്ടാവുന്നത്, അത് തറയിൽ വീണ് അത് പൊടിക്കും. പിന്നെ ഈ ഈറയിൽ ഈറ തറയിൽ തൊഴിഞ്ഞു വീണ് അത് പൊടിച്ച് വരും. പഠനേന്റെ ഇരട്ടിക്ക് അത് നല്ല ഈറയിലൊക്കെ ആയിട്ട് കിളിർത്തങ്ങ് വരേണ്ടതാണ്.
1: പക്ഷെ ഇപ്പൊ അങ്ങനെ
0: ഉണ്ടാവുന്നില്ല, ഇപ്പോഴൊക്കെ ഒഴിഞ്ഞു വീണതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 1 വർഷം ഒക്കെ പിടിക്കുമല്ലോ.
1: പിന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഏറ്റവും എന്താ പറയാ രസകരമായിട്ട് തോന്നിയത് എന്താണ്? ഈ ജോലി കൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലിയാണ് അല്ലെ?
0: ചോറ് മാത്രമല്ല, എനിക്ക് എന്റെ ജീവിതവും കൂടിയാണ്. എനിക്ക് വനത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വനത്തിൽ കിടച്ചെന്നാലും ആ ഒരു നിമിഷം നമ്മൾ ആ ടെൻഷനൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. കാട്ടരുവികളുടെ ആ ശബ്ദം, പക്ഷികൾ, അതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ്.
1: അവരെ കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ സന്തോഷമായിരിക്കും.
0: നല്ല പക്ഷി ആ പക്ഷികളുടെ ശബ്ദങ്ങൾ അങ്ങനെ പറയണ്ട, മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല കാറ്റ്.
1: ഈ പക്ഷികളുടെ ഒക്കെ സൗണ്ട് വെച്ച് ഇത് ഏത് പക്ഷിയാണെന്നൊക്കെ
0: അറിയാൻ പറ്റും.
1: കാട്ടിലുള്ളിൽ ഇപ്പം ഈ ജോലിയിൽ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വെട്ടുപോയിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, വനത്തിനകത്ത്
1: വെട്ടുപോയിട്ടില്ല. ഒറ്റയ്ക്ക് എപ്പോഴും ആരെങ്കിലും കൂടെ
0: ഉണ്ടാവും, ആരെങ്കിലും നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടാവും.
1: ഇപ്പോ പറഞ്ഞു കാടുമായി ബന്ധപ്പെട്ട ഒരു ജോലി തന്നെ കിട്ടി, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ?
0: ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ കൂലിപ്പണി ചെയ്തും ഈ ജോലി നന്നായിട്ട് നോക്കിയാലേ എനിക്ക് എന്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ അമ്മയും എന്റെ കുടുംബത്തിലുള്ളവരെ നന്നായിട്ട് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി,
1: അതാണ്
0: ഏറ്റവും വലിയ ഭാഗ്യം. സഹോദരന്റെ ഒരു മോളുണ്ട്, അവളെയും നല്ല രീതിക്ക് പഠിപ്പിച്ച് ഇതേപോലെ ഒരു ജോലി ഞാനും കൂടെ സഹായിച്ച് വായിച്ച് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ദൈവം അനുവദിക്കും. നല്ലൊരു വീടില്ലായിരുന്നു. ഈ ജോലിയൊക്കെ കിട്ടി, ജോലിയിലായതിന് ശേഷമാണ് ഞങ്ങള് നല്ലൊരു വീട് വെച്ച്.
1: ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയെ നന്നായിട്ട് ഈ ജോലി കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര മക്കൾ അങ്ങനെ ആഗ്രഹിക്കോ എനിക്ക് അറിഞ്ഞൂടെ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ആഗ്രഹവും സ്വപ്നവും കൂടിയാണ്. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്ര ദൂരത്തുനിന്ന് ഇവിടെ വരെ എത്തിച്ചേർന്ന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ നമുക്കറിയാത്ത, നമുക്ക് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നല്ല, അതിൽ എന്താണ് ഈ ജോലി നടക്കുന്നത് നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇത്രയും പേർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.
0: എനിക്കിവിടെ നിങ്ങളുടെ സംസാരിക്കാൻ ഇത്രയും കാര്യം പറയാൻ പറ്റിയതും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
2: ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി

0: ജിഹാൻ നടത്തിയ അഭിമുഖമാണ് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജോൽസ്നെയും സംഘവും ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത ആലപിച്ച ഗാനം.
1: താന താന താന പവിഴമഴ.

0: ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച തടയാനും കഴിയൂ.
1: വെട്ടിനിരത്തിയ മരങ്ങൾക്ക് പകരം പുതിയ തൈ നടാം. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കോട്ടം തട്ടുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാം. പ്രകൃതി സൗഹൃദമാകാം. പ്രകൃതിക്ക് തുടരെ തുടരെ ആഘാതം നൽകാതിരുന്നാൽ കാലങ്ങളെടുത്താണെങ്കിലും അവയ്ക്ക് പഴയപടിയാകാനാകും. എന്നാൽ തിരികെ വരാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞാലോ അവ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലാകും. നമുക്ക് താമസിക്കാൻ വീടും ഭക്ഷണവും കൃഷിസ്ഥലവും പഠിക്കാൻ സ്കൂളും വേണം. എന്നാൽ ഇവയെല്ലാം പരിസ്ഥിതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലായിക്കൂടെ? ഒരു കാലത്ത് വനപ്രദേശമായിരുന്നവ ഇപ്പോൾ നാടായി, നഗരമായി. എന്നാൽ ആ നഗരത്തിലും തണലേകാൻ ഒരു മരം വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഉറവിടമാണ് വനങ്ങളും മരങ്ങളും.

വീണ്ടെടുക്കലിന്റെ പ്രധാന മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. മരമൊരു വരം എന്നത് നാം ആപ്തവാക്യമായി എടുക്കണം. നിങ്ങളുടെ വീട്ടുവളപ്പിലോ പുതുസ്ഥലങ്ങളിലോ കൃഷിത്തോട്ടത്തിലോ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ വേണം വെച്ചുപിടിപ്പിക്കാനും. വീട്ടുമുറ്റത്തോ പറമ്പിലോ ചെടികൾ സ്വാഭാവികമായി വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷികളായിരിക്കും ഇതിന്റെ പ്രധാന കാരണക്കാർ. പക്ഷികൾ ഭക്ഷിക്കുന്നതിന്റെ വിത്തുകൾ വീണ് മുളച്ചുവരും. അത്തരത്തിൽ സ്വാഭാവികമായി വളരുന്നവയെ ഇനി മുതൽ നശിപ്പിക്കേണ്ട. അവയാകും പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യം.

0: അന്തരീക്ഷത്തെ ചൂടാക്കുന്ന കാർബണിന്റെ അളവ് പിടിച്ചെടുക്കുകയും അത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനു പുറമെ മനുഷ്യനാവശ്യമായ ഭക്ഷണവും ഇന്ധനവും നൽകുകയും കോടിക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാവുകയും ചെയ്യും ഇവ.
1: ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഗ്രഹത്തെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതെല്ലാം മനസ്സിൽ വച്ചാണ് എല്ലാ വർഷവും ജൂൺ 5 ലോകം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്.

വനമഹോത്സവങ്ങൾ കൊണ്ടാടിയാൽ പോരാ, പ്രാവർത്തികമാക്കണം. നശിപ്പിച്ച വനങ്ങൾക്ക് പകരം കൃത്രിമ വനമുണ്ടാക്കാം. വൃക്ഷങ്ങളുടെ തൈകൾ നട്ടും വിത്തുപാകിയും നാളേക്കായി വനമുണ്ടാക്കാം. ജലവും ഭക്ഷണവും ഊർജവുമെല്ലാം നൽകുന്നവയാണ് നദികളും തടാകങ്ങളും. കൂടാതെ നിരവധി മൃഗങ്ങളുടെയും ജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രവും വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്.

0: നീരൊഴുക്കുകൾ മലിനമാകാതെ പരിപാലിക്കാം. നമുക്കിനി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമാക്കരുത് നദികളും തടാകങ്ങളും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ജലസ്രോതസ്സുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക. കൂടാതെ നദിക്കരയിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യം മുതിർന്നവരുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയും വേണം. തീരങ്ങൾ സംരക്ഷിക്കാം. നദികളുടെയും തടാകങ്ങളുടെയും തീരങ്ങൾ പലപ്പോഴും മലിനമായിരിക്കും. അതിനു പുറമെ മണ്ണിടിഞ്ഞുപോയതും മണ്ണൊലിച്ചുപോയതും കാണാനാകും. നദിക്കരയിലും തടാകത്തിന്റെ തീരങ്ങളിലും ചെറിയ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അത് നദി സംരക്ഷണത്തിന് പുതിയ മാതൃകയൊരുക്കും.
1: മാലിന്യമുക്ത ഭാരതം, അതാവണം നമ്മുടെ ലക്ഷ്യം. തടാകങ്ങളിലെയും നദികളിലെയും വെള്ളം എടുക്കുമ്പോഴും മത്സ്യം പിടിക്കുമ്പോഴും അവയെ നശിപ്പിക്കാതിരിക്കണം. മത്സ്യത്തെ പിടിക്കുന്നതിനൊപ്പം അവയെ വളരാനും അനുവദിക്കണം. കൂടാതെ ജൈവരാസ മാലിന്യം പുഴയിലും ജലാശയങ്ങളിലും കലരാതെ നോക്കണം. വ്യാവസായിക മാലിന്യം നദികളിലേക്ക് ഒഴുക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം.

വായു മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, നദീജല ദുരുപയോഗം എന്നിവ നിത്യേന കൂടി വരുന്നു. സുസ്ഥിര ഉപഭോഗം വരെ ഒരു പ്രത്യേക പാരിസ്ഥിതിക ആശങ്കയിലേക്ക് ഇത് വഴിവെക്കുന്നു. ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ പരിപാടിയുടെ മുദ്രാവാക്യം നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നായിരിക്കും. നമ്മുടെ ആവാസ വ്യവസ്ഥകൾ, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ടും അവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നു.

പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതിനർത്ഥം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ജീവൻ നിലനിർത്തുന്ന സ്വാഭാവിക പ്രക്രിയകളും ബന്ധങ്ങളും പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. വർദ്ധിച്ചുവരുന്ന താപനിലയെയും ജൈവ വൈവിധ്യ നാശത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ കാലാവസ്ഥാ പ്രതിസന്ധി അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. അതേസമയം ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും മനുഷ്യന്റെ ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും. പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകുന്നതിനും ഹരിതാഭ വീണ്ടെടുക്കൽ ഒരു സവിശേഷ അവസരം നൽകുന്നു. മനുഷ്യരും പ്രകൃതിയും അഭിവൃദ്ധിപ്പെടുന്ന ഒരു യോജിപ്പുള്ള ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം.

സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ അതിൽ മരങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, മുഴുവൻ ഗ്രഹത്തിൻ്റെയും സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ പരിസ്ഥിതിയും ജീവിതവും തമ്മിൽ ഒരു അദ്വിതീയ ബന്ധമുണ്ട്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ഭാവിക്കും പരിസ്ഥിതി സംരക്ഷണം നിർണായകമാണ്. ഇന്ന് പരിസ്ഥിതി പ്രശ്നം മറികടക്കാൻ ലോകം മുഴുവൻ ഒന്നാകണം. പക്ഷേ പ്രധാനമായും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആശ്രയിക്കുന്ന ദരിദ്ര രാജ്യങ്ങൾക്ക് പാരിസ്ഥിതിക ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ വികസിത രാജ്യങ്ങളുടെ സഹായവും ആവശ്യമാണ്.

0: ശരിയായ അർത്ഥത്തിൽ പരിസ്ഥിതി പഠനത്തിന്റെ ആദ്യ വിദ്യാലയമാണ് കുടുംബം. നിരവധി ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ശരിയായ പാഠങ്ങൾ നൽകാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയും. വീട്ടിലെ ഓരോ ചെടിയുടെയും ഉത്തരവാദിത്തം ഓരോ അംഗത്തിനും, പ്രത്യേകിച്ച് കുട്ടികൾക്കും നൽകാം. മരങ്ങളുടെയും ചെടികളുടെയും പേരുകൾ അവരെ അറിയിക്കുകയും അവയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. വീട്ടിൽ മൃഗങ്ങളെ വളർത്തണം. അതുവഴി കുട്ടികൾ അവയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കും. ഹെർബേറിയം ഫയലുകൾ പോലെയുള്ള പദ്ധതികളും അവർക്ക് നൽകണം. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്നും മുറികളുടെ തടവറയിൽ നിന്നും അവർ സ്വയം മോചിതരാകേണ്ടതുണ്ട്.
1: ഈ മരങ്ങളൊന്നും മുറിച്ചിടരുത് അങ്ങനേ. ഇതൊക്കെ 100-300 കൊല്ലം പഴക്കമുള്ളതാ. നമുക്ക് നല്ല തണുപ്പും കാറ്റും ഈ മരങ്ങളിൽ നിന്നാ കിട്ടുന്നേ. മുറിക്കരുതേ അങ്ങനേ. മല ഇടിക്കരുതേ അങ്ങനേ. മലവെള്ള പാച്ചിലുണ്ടാവും, കുന്ന് കുഴിയാവും. കാട്ടിലെ പാവമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ തിന്നാനൊരുങ്ങും. ഞങ്ങളെ കൂരകളൊക്കെ പോവും.
2: ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം.

മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ ആശ്രയിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിസ്ഥിതിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് നിരവധി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന്, നിങ്ങൾ മുറിക്ക് പുറത്തു പോകുമ്പോഴെല്ലാം ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു നിയമമുണ്ടാക്കുക. ജോലിയില്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. പരിസ്ഥിതി സംരക്ഷണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്.

ജീവിതത്തിൽ ലാളിത്യം ഉൾക്കൊള്ളുക. കുട്ടികൾ ചെടികളോടും പൂമ്പാറ്റകളോടും പക്ഷികളോടും ഗാഢമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടുകളുടെ അംഗീകാരം പലപ്പോഴും ചില മരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പഴങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്നു. സീസണൽ ഫ്രൂട്ട്സ് പോലുള്ള വാക്യങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടു. നാഗരികതയുടെ ശിലാമതിലുകൾ വിഭജിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ സത്യസന്ധതയെയും മണ്ണിനെയും ഒക്കെ അത് വിഴുങ്ങുകയും ചെയ്തു.

0: യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരം നാം വളർത്തിയെടുത്തു. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി. ലളിതമായ ജീവിതം എവിടെയോ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാം നമ്മുടെ ജീവിതം എത്ര സങ്കീർണമായി മാറ്റിയെടുത്തിരിക്കുന്നു, നമുക്ക് ലളിതമായ ജീവിതശൈലിയിലേക്ക് മടങ്ങണം.
1: മരം നട്ടുപിടിപ്പിച്ച് ഭൂമി പച്ചയായി നിലനിൽക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം നേട്ടങ്ങളുണ്ട്. ഇന്ധനവും മരവും മുതൽ പഴം, പൂക്കൾ, മരുന്നുകൾ, എയർ കണ്ടീഷനിംഗ്, മഴയുടെ സന്തുലിതാവസ്ഥ, ജൈവവളങ്ങൾ, മണ്ണൊലിപ്പ് തടയൽ, വെള്ളപ്പൊക്കം, വിളകൾ സംരക്ഷിക്കാൻ കീടങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷികൾക്ക് അഭയം നൽകൽ തുടങ്ങി എണ്ണമറ്റ നേട്ടങ്ങളുണ്ട്.

സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് ചേമ്പേഴ്സ് എഴുതിയതുപോലെ, വനം നശിച്ചാൽ ജലക്ഷാമമുണ്ടാകും, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയും, വിളകളുടെ വിളവ് കുറയും, മൃഗങ്ങൾ ചത്തൊടുങ്ങും, പക്ഷികൾ വീഴും, വെള്ളപ്പൊക്കം, വരൾച്ച, ചൂട്, ക്ഷാമം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും.

വാസ്തവത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും മനുഷ്യർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവയാണ് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് മനുഷ്യനവയുടെ പ്രാധാന്യവും ഉപയോഗവും മനസ്സിലാക്കാതെ അവഗണിക്കുകയാണ്. അവയിൽ നിന്നുള്ള എണ്ണമറ്റ നേട്ടങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ട് തുടർച്ചയായി അവയെ ചൂഷണം ചെയ്യുന്നു. നാം വെട്ടിമാറ്റുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. അവയുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു. തത്ഫലമായി മനുഷ്യരാശിയുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.

0: നാം വനസമ്പത്ത് അശ്രദ്ധമായി നശിപ്പിക്കുകയും അതിൽ നിന്ന് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കൂടുതൽ കൂടുതൽ മരങ്ങൾ നടുക. ഓക്സിജന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് മരങ്ങൾ. ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ സസ്യങ്ങൾ ഏറ്റവും ആവശ്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു. ഈ രീതിയിൽ മരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്നു. ഇതുകൂടാതെ സസ്യങ്ങൾ ജീവികളുടെ ഭക്ഷണക്രമവും രൂപപ്പെടുത്തുന്നു. മരങ്ങൾ മുറിക്കുന്നതിന് പകരം നാം വളർത്തണം. ചെടികൾ സമ്മാനമായി നൽകണം. ഓരോ വ്യക്തിയും ഒരു മരം നട്ടാൽ പരിസ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും. വായു ശുദ്ധമാകും. മരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. മലിനീകരണം, ആഗോള താപനം

പരിപാലിക്കാം പരിസ്ഥിതിയെ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ദീപു വി എസ്, ആഖ്യാനം സജികുമാർ പോത്തൻകോട്, അനുജ ഭാസ്കർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൌരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൌരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൌൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും Type 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 MLA ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21. 40 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ലധികം അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2-ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 കേൾക്കാം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 44:55 ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9.

0: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ.
1: ദാസൻ സാറേ,
2: ഇതെന്ത് പറ്റി? മുഖാകെ വിളറിയിരിക്കുന്നല്ലോ.
1: സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്.
2: സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയാ?
3: ലക്ഷ്മി ടീച്ചറെ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനിൽ വെച്ചിട്ട് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവന്മാർ കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടെ വന്ന് എൻ്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
4: കീ ഊരിയെടുത്തു. സാറേ, നിങ്ങളോട് അവർ ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചൂരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
3: ചോദിക്കാനോ? എൻ്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികൾ. നമ്മൾ സാധാരണക്കാർ അവരോട് നിയമം പറയാൻ പോയാൽ ഈ യൂണിഫോമിലൊക്കെ പവർ കാണിച്ച് നമ്മൾ അങ്ങ് സ്റ്റേഷനിൽ കയറ്റും. വഴിയിൽ വെച്ച് എൻ്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീനിയർ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെപ്പോലെയാണ് അവന്മാർ പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് അപമാനിതനാകുന്ന പോലൊക്കെ തോന്നുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹാ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
1: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
3: എന്താ പറയുന്നേ?
1: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കലല്ല പറയുന്നത്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരധികാരിക്കുവേ നിങ്ങളുടെ അഭിമാനത്തെ വഴി വെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
3: എന്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളിലൊക്കെ പറയാൻ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിന്റെയോ സർക്കാർ അധികാരികളുടെയോ ഒക്കെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവരതനുസരിക്കൂ? നമ്മളെ കൂടുതൽ ദ്രോഹിക്കുകയല്ലേ ഉള്ളൂ?
1: അനുസരിക്കണം സാറേ. അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
4: അതെ ദാസൻ സാറേ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്.
1: അങ്ങനെ പറഞ്ഞു കൊടുക്കു സാറേ.
4: പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാര്യത്തിലൊക്കെയുള്ള നിയമങ്ങൾ. ഈ ബാഗൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സ്ഥിരം പരിപാടിയാണ് മൊബൈൽ ഫോൺ വാങ്ങി പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ. നമ്മുടെ ഗാലറി, വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
3: ശരിയാ ശരിയാ, എൻ്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ടേ. ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങ് തിരികെ വാങ്ങിച്ച് കുഴിഞ്ഞങ്ങ് മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
4: ഓ, നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല.
3: ആഹാ,
4: സുപ്രീം കോടതി കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയുടെ സെർച്ച് വാറണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യ തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഭരണ

0: ഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ്.
1: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലേ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാർ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയത് ഇതൊക്കെ അങ്ങ് നിയമപരമാണെന്നാണ്. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
2: അത് തന്നെ, ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവർ ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
1: ഓഹോ,
2: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധുവാകും.
0: ശരിയാണ്, ടീച്ചർ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രക്കെടുക്കുന്ന സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
1: ഇതൊക്കെ കേൾക്കുമ്പോ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ലക്ഷ്മി ടീച്ചറെ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്തെ, സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? അല്ല, കാരണം എൻ്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
2: ഗുഡ് ക്വസ്റ്റ്യൻ. ഈ BNSS പ്രകാരമേ സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാര് സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
0: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയിലെ ചരിത്ര പ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
1: ഇതൊക്കെ നമുക്ക് പുതിയൊരു അറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ. ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ സാറേ?
2: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം. ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുത് എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴയടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷെ നിയമലംഘനം നടത്താത്ത ഒരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്കും അവകാശമില്ല. അധികാരമേ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ ഭരിക്കാനല്ല.
0: സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ എന്നോ മറ്റൊരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ ഇനി ക്ലാസ് എടുക്കണം, പിള്ളേർ പഠിച്ച് വളരട്ടെന്നേ.
1: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണ് ശിവൻ സാറേ. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവർ വളരൂ. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്, നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം. തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം.

0: നിങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ് പുലർത്തണം.
1: തീർച്ചയായും, ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിന്റെ ജീവനാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അതുതന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികൾ ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
0: വളരെ ശരിയാ ലക്ഷ്മി ടീച്ചറേ. ശിവൻ സാറേ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായി വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല. ഭയമില്ലാതെ, എന്നാൽ തികച്ചും മാന്യമായി എൻ്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എൻ്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരെ അനുവദിക്കത്തില്ല.
2: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
3: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്. ഇന്റർവെൽ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചിരാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

0: ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്ര ചാപ്പുതാളം.
1: ഓ

കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് എം എസ് രാജശേഖരൻ. അടുത്തതായി നിന്നെ നമ്മിതി നയ്യ എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാർ കൃതി, രാഗം സിംഹേന്ദ്ര മധ്യമം, മിശ്രചാപ്പുത്താളം.

കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ഓർഡിനറി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ചത്. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ചത്. രചന എസ് രമേശ്വരൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, കവനമന്ദിരം പങ്കജാശൻ അവതരിപ്പിച്ചത്.
1: ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഏതു നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവൻ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ പാടിയും നടക്കുന്ന ഞാൻ ഇതേവരെ മായ എന്താണെന്നറിഞ്ഞില്ലല്ലോ. എവിടെ ചെന്നാലും എല്ലാവരും പലപ്പോഴും മായയെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊന്നും തനിക്ക് ഇതുവരെ അറിയാനായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാനോട് ഒന്ന് ചോദിച്ചിട്ട് തന്നേ കാര്യം. നാരദൻ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനെ പല ഉരു സ്തുതിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അടിയന് മായ എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ? ഭഗവാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നാരദ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. മരുഭൂമിയിൽ കൂടിയാണ്. ഇരുവരും കൂടി യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറെ മൈലുകൾ ദൂരം നടന്നു. ആകെ അവശരായി. വല്ലാത്ത ദാഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, നാരദ, ദാഹിക്കുന്നു. എനിക്കല്പം വെള്ളം കൊണ്ടിത്തരുമോ? ഞാൻ പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവരാം ഭഗവാനെ എന്ന് നാരദൻ പറഞ്ഞുകൊണ്ട് വെള്ളമന്വേഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ നടന്നു. അല്പം അകലെയായി നാരദൻ ഒരു ഗ്രാമം കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് വെള്ളത്തിനായി ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. അത് തുറന്നത്

0: അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവളെ കണ്ടപ്പോഴേ ഭഗവാന്റെ ദാഹവുമെല്ലാം നാരദൻ മറന്നു. ആ സ്ത്രീയുമായി സംസാരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അന്ന് അദ്ദേഹം കൃഷ്ണന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയില്ല. അടുത്ത ദിവസവും നാരദൻ അവിടെ എത്തി ആ സുന്ദരിയുമായി പലതും സംസാരിച്ചു നിന്നു. അങ്ങനെ ആ കാഴ്ചയും സംസാരവും പ്രണയമായി മാറി. അദ്ദേഹം അവളുടെ അച്ഛനെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ അവിടെ തന്നെ താമസം തുടർന്നു പോന്നു. ക്രമേണ അവർക്ക് കുട്ടികളുമുണ്ടായി. അങ്ങനെ 12 വർഷം കടന്നുപോയി. നാരദന്റെ അമ്മായി അച്ഛൻ മരിച്ചു. ആ സ്വത്തെല്ലാം നാരദന് കിട്ടി. അവിടെ താമസിച്ചുകൊണ്ട് താനും സുന്ദരിയായ ഭാര്യയും മക്കളുമായി സുഖസന്തോഷങ്ങളോടെ കഴിയുന്നത് ചിന്തിച്ചിരുന്നു പോയി. തന്റെ വയലുകൾ നല്ല വിളവ് തരുന്നു. കന്നുകാലികളെല്ലാം ആരോഗ്യത്തോടെ കഴിയുന്നു. അല്ലലില്ലാതെയുള്ള ജീവിതം, അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടി. അങ്ങനെയിരിക്കെ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിനടിയിലായി. വീടുകൾ പലതും ഒലിച്ചുപോയി. അനേകം പേരും കന്നുകാലികളും ചത്തൊടുങ്ങി. എവിടെയും ശവങ്ങളും ദുർഗന്ധവും. വെള്ളത്തിൽ അകപ്പെട്ട നാരദൻ രക്ഷപ്പെടാനായി ഒരു കൈകൊണ്ട് ഭാര്യയെ മുറുകെ പിടിച്ചു, മറുകൈ കൊണ്ട് 2 മക്കളെയും മുറുകെ പിടിച്ചു. ഏറ്റവും ഇളയ കുട്ടിയെ ചുമലിലിരുത്തി കരകയറാൻ ശ്രമിച്ചു. 8-10 ചുവടുകൾ വെച്ചപ്പോൾ വെള്ളം ശക്തിയായി കുത്തി ഒഴുകാൻ തുടങ്ങി. തോളിലിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് ഒഴുകിപ്പോയി. നാരദൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുപോയി. ആ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കുട്ടികളും പിടിപെട്ട് ഒഴുകിപ്പോയി. വളരെ ബലമായി പിടിച്ചിരുന്ന തന്റെ ഭാര്യയും അടുത്ത കുത്തൊഴുക്കിൽ പിടിപെട്ടൊഴുകിപ്പോയി. നാരദൻ ആകെ വിവശനായി. ഏതോ ശക്തി നാരദനെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് നാരദൻ അവിടെ കിടന്ന് മക്കളെയും ഭാര്യയെയും ഓർത്ത് അലമുറയിട്ടു. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഒരു മൃദുശബ്ദം കേട്ടു. എന്റെ കുട്ടി, എവിടെ വെള്ളം? നീ ഒരു കുമ്പിൽ വെള്ളമെടുക്കാൻ പോയതല്ലേ? നീ പോയിട്ട് 1.5 മണിക്കൂറായിട്ടും കാണാതെ ഞാൻ വിഷമിച്ചു. 1.5 മണിക്കൂർ! നാരദൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ തന്റെ മുന്നിലൂടെ 12 വർഷങ്ങൾ മുഴുവനും കടന്നുപോയതോ? ആ രംഗങ്ങളെല്ലാം വെറും 1.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതോ? ഒന്നും പറയാനാകാതെയും ചിന്തിക്കാനാകാതെയും നാരദൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നുപോയി. ഭഗവാനെ, ഇതാണോ മായ? ഭഗവാന്റെ പുഞ്ചിരിയിൽ നാരദൻ എല്ലാം തെളിഞ്ഞു കണ്ടു. അത്ഭുതകരമായിരിക്കുന്നു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത്, അതാണ് മായ. എന്നാൽ അല്പം തിരുത്തി പറഞ്ഞാൽ യാതൊന്നാണോ അല്ലാത്തത്, അതാണ് മായ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. The Union Cabinet has approved one-time budgetary support of 10,000 crore rupees for oil marketing companies to provide aviation turbine fuel or ATF price stabilization support to Indian Airlines for the domestic and international operations. The support will be provided to companies to facilitate stable ATF pricing for airlines during the ongoing period of exceptional fuel price volatility arising from the West Asia crisis. Briefing media in New Delhi today, Information and Broadcasting Minister Ashwini Vaishnav said, "This is a self-sustaining revolving fund which will help to stabilize ATF prices for scheduled Indian carriers."
3: ATF price stabilization fund mein
4: a self sustaining revolving fund has been established under the ATF price stabilization fund. Airline carriers who want to participate in this will be provided aviation turbine fuel at a stable price during the current crisis. This is expected to significantly reduce the adverse impact on the aviation sector, where over 70 lakh jobs had started to be affected by the ongoing stress in the industry.
3: Because of the stress in the sector, wo isse significantly mitigate hoga.
2: The Union Cabinet has also approved a scheme for support to the National Capital Region Planning Board for replacement of old trucks and buses in Delhi NCR area. The scheme, with a total financial outlay of 9,585 crore.